ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശ്രീ

0: Bhagavan says, you will be benefited spiritually. That is outer. But the real form of Arunachala, in Arunachala Pancharatnam, Bhagavan says, is within you as I. So you are already carrying Arunachala within you. Whether you are in Thiruvannamalai, or you are in America, or you are in Australia, or you are in any place in the world, you cannot be without Arunachala, because Arunachala is yourself. Tane tane tattvam idanai tane kattuvai Arunachala. Bhagavan says, this tan in Sanskrit, in Tamil, there are two words for this I. One word is nan, the other word is tan. So Bhagavan uses these two words, that nan for the ego and tan for the self. Generally he makes use like that. And he says, Arunachala is dancing in the heart, expressing himself as I. Externally you are in this form of hill as solidified grace. And inwardly in the heart, you are the self, you are the consciousness. And everyone is experiencing you without knowing that what they are experiencing is the whole, is the Purna. That is one of the heart of Aksharamanamalai. Bhagavan says, Arunachala, without knowing that what I am carrying within me is the Purna Vastu, I was having it. Now in the form of a guru, you come before me and tell me that I am that. In Vedanta, the Mahavakya Upadesham is Tattvamasi. You are the truth, you are the self, you are Brahman. So Bhagavan is asking Arunachaleshwara, give me that teaching. The self is already experienced by all. See, first we have to put a platform to enter Bhagavan's life and teaching. So I am just attempting. You have to listen without using your brain. We have to become one. There should not be any listener and speaker. If the listener and speaker division is there, this talk will not be an experience of Aksharamanamalai. So first, let us have a preface, a kind of introduction. See, Bhagavan, Ramana Maharshi is not a person, is not a person who did some sadhana and attained. He is the manifestation of the whole Upanishadic tradition. He is the manifestation of all the Vedas, all the spiritual tradition in the world. And he is not giving you any new teaching. He is just making you recognize that what you are seeking is already there within you. The very experience of our existence as I, it's so casual to us. Shankaracharya, in one place, he says, everyone is having the experience of Brahman. And again, they are seeking it. Without knowing that they are experiencing the whole. Sarvanubhu. So usually, Bhagavan in his talks with Ramana Maharshi, you can see Bhagavan constantly telling that you are already experiencing it. You are already that. Even who am I is not Bhagavan's complete teaching. Bhagavan has no teaching at all. He looked at everyone as that Purna Vastu, as whole. And whoever asked him any question, Bhagavan, usually Bhagavan said, you are already that. You are already that Purna, that whole. You are just pretending that you are not that. Suppose then the questioner will ask, Bhagavan, I am not able to get it. Then Bhagavan will say, find out who says this. Who is ignorant? Who is this person who doubts? So, Bhagavan's entire teaching is to make you stay in the center. One of Bhagavan's old devotees, Vishwanatha Swami, in one place he has written an article in Mountain Path long back, where he says, somebody asked Bhagwan, Bhagwan, what is your central teaching? For that Bhagwan answered, center itself is my central teaching. You move away from the center, you allow the mind to go out, ignore the center, and that is the greatest loss. So the entire teaching is to make you withdraw and pay attention to the center. And that is what happened to Bhagwan in Madurai, in that death experience. And for that a guru is necessary. Somebody asked Bhagwan, Bhagwan, is a guru necessary? Bhagwan said, guru is the cause for realization. Then they asked, Bhagwan, you did not have any guru. Bhagwan said, who told you that? Why have I sung so many songs on Arunachalam? Kutramutra aruttanai gunamai panittal guru uruvai olir Arunachalam. Bhagwan himself addresses Arunachala as his guru, his beloved guru, beloved master. So Arunachala is my guru. And without Arunachala's grace, that boy Venkatraman would not have come here. So Bhagavan, in one place Bhagavan says how this principle, this Guru Tattva works. When a person becomes ripe, mature enough to realize self or God appears outside as Guru, and by teaching make you go inward. When the mind becomes introvert from within, the same force pulls the mind and makes it subside in the heart. So from outside, he gives a push, and from within, he pulls the mind and makes it abide in the self. So this is Bhagavan's entire experience. Bhagavan's entire life is this experience. So in Madurai, when he was studying in school, in the 9th standard, one of Bhagavan's great devotees, Muruganar Swami, he has sung certain songs in Tamil, where he says, Arunachala wanted a devotee to sing about him. So Arunachala has spread out the web of his grace, the net of his grace, and was seeking someone. Just like you catch fish. Arunachala was fishing. He wanted some ripe soul to get caught. So in that web, this boy was caught from Madurai. He was only 16 years old. And he was not seeking any spiritual experience. He was not seeking God or realization. He has not read any books. He had no idea about Brahman, Atman, Jnana or anything. Bhagavan himself says, I was not even aware that such things exist. I was not even aware that this world is impermanent, transient. There is something permanent, eternal, we can attain it. These things I have never heard. He was born in a very orthodox tradition, in a Brahmin family. And yet, Westerners may not be aware that about 50, 60 years or perhaps 80, 90 years back, when British was ruling India, most of these Brahminical traditions, even this Veda Padashala and the Vedic tradition you are seeing now, even this was not there. Many of the Brahmins, they have left their traditional life, they have started learning English, applying for some job under British government, they were satisfied with it. So even this Venkatraman's father, he was a pleader. So this boy, he was not doing any spiritual practice. He had never read Bhagavad Gita, Upanishad or any kind of Vedantic works. And you know that is 1893, the year when Swami Vivekananda has spoken in Chicago and the whole India was just revolutionized. And Bhagavan was getting awakened in 1896. So this Vivekananda's talks, that books were coming to Madurai also. So in his house was also there a book. And Bhagavan said, I could not even read that name Vivekananda. I just misread it as Vivekananda. I could not even read that name properly. I was just mispronouncing it as Vivekananda. So that much he was not at all aware about anything bookish, anything spiritually, anything he has not read, apart from some Tamil poems written by saints. And of course in school, during British period, they were compulsory Bible teaching. That was there. So that Bhagavan has attended that class, that's all. So nothing. So in that period, somebody comes to Madurai, to his house, one of his relatives. And this boy, he was only 16 years old. He went to that person, that relative, one of his uncles. He asked, where are you coming from? You know the story. But it's so beautiful, you know, again and again, you can recollect it. Because Bhagavan himself has autobiographically written one work, Arunachala Ashtakam. In that work, Bhagavan says, I didn't know what this Arunachala is. I was not aware. Arivarum giriyana amartarum amma. See, I'm in a very difficult situation because that song in Tamil is filled with so much of devotion, so much of spiritual experience, I'm not able to translate it. Bhagavan says, Amma. If I translate it, Amma means mother. But the expression means, how to translate it in English, I don't know. He simply says, it is inexpressible. Bhagavan says it is inexpressible. What this hill is, it looks like an ordinary mountain, an inert rock mountain made of boulders, rocks. It looks like Arivaru Giri. Arivu in Tamil means, it also means knowledge. It also means consciousness. And Bhagavan says, this mountain looks like an inert piece of rock without consciousness, without anything alive. And you know what it did to me? In Arunachala Ashtakam, Bhagavan says, you know how it worked on me, how it operated in me. Atishayam. Atishayam means it is great wonder. Itan Sayal. The way it entered my heart, the way Arunachala's grace penetrated into my life and just swallowed me alive, it is inexpressible. Atishayam Itan Sayal. Nobody knows. Bhagavan says, Arivaridu Arkum. Nobody knows exactly what this Arunachala means. For many of us who came to Trivannamalai, we recognize Arunachala's divinity, majesty, because Bhagavan told that it is Shiva himself. Otherwise, we would have just casually come and seen Arunachala and this Purana says that is all. But when Bhagavan says this is Shiva, then you see that it is Shiva. Then you see that it is God. So Bhagavan says, nobody knows what it is made of. I was an ordinary boy, going to school, having 3 times meals, having a very peaceful life in Madurai, studying for the livelihood. Pijaipu, that is the word Bhagavan uses in Aksharamana Mala. Pijaipu means livelihood. And this person, that is Shiva, Arunachala, came and put mud in my food. That means my pijaipu, my livelihood was closed. He just finished me off. He came to Madurai. His grace descended there. And you know what happened? He came in the form of one of my relatives. It is not a relative who came. Who knows who came? Somebody came to my house. And I went to him and asked, where are you coming from? And he said, 5 letters. In Tamil, you know, in the Shaiva tradition, these 5 letters are very important. Nama Shivaya.
1: Om Namah Shivaya. You are listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Shariravang manobhir eva upabhujyamani. Shariram, vaku, മനസ്സ് ഇതെല്ലാം കൊണ്ട് ഇത് അനുഭവിക്കപ്പെടുന്നു. സുഖദുഃഖം വിവേചനമായതുകൊണ്ടാണ് എല്ലായിടത്തും വിവേചനമായിട്ട് പ്രയോഗിച്ചിരിക്കുന്നത്. ശരീരവാങ് മനോഭിർ, ശരീരം വാക്ക് മനസ്സ് എല്ലാം കൊണ്ടും ചെയ്യുന്നു, ഉപഭുജ്യമാനെ അനുഭവിക്കപ്പെടുന്നു സദാ. അതിനെന്താണ്? വിഷയേന്ദ്രിയ സംയോഗ ജന്യെ, അതിനൊരു നിമിത്തമാണ് വിഷയവും ഇന്ദ്രിയവും തമ്മിലുള്ള സംയോഗം എന്ന് പറയും. വിഷയേന്ദ്രിയ സംയോഗം കൊണ്ട് സുഖം അതുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ വിഷയേന്ദ്രിയ സംയോഗം ഇതിന്റെ ഒരു നിമിത്തമാണ്. ഒരാൾ വന്ന് സ്തുതിക്കുന്നു, സ്വാമി വലിയ യോഗ്യനാണ്, മഹാനാണ്, അറിവുള്ളവനാണ്, എന്നാൽ സ്തുതിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വിഷയം, ആ സ്തുതിയും ശ്രവണേന്ദ്രിയവും തമ്മിൽ സംയോഗം ഉണ്ടാകും. സംയോഗം ഉണ്ടാകുമ്പോൾ അതൊരു നിമിത്തമായി ഉടനെ ഉള്ളിൽ സന്തോഷം വരുന്നു. കൊള്ളാം, നല്ല കാര്യമാണ്. ഉള്ളിൽ എന്ത് ചെയ്യുന്നു? ഉടനെ സന്തോഷം വരുന്നു. അപ്പം വിഷയേന്ദ്രിയ സംയോഗം, സ്തുതി എന്ന് പറയുന്ന വിഷയം, ശ്രവണേന്ദ്രിയം, അത് രണ്ടും തമ്മിലുള്ള സംബന്ധം ഉണ്ടാകുമ്പോൾ ഉള്ളിൽ എന്തുണ്ടാകുന്നു? ആനന്ദം ഉണ്ടാകുന്നു. അപ്പോൾ ഈ വിഷയേന്ദ്രിയ സംയോഗം എന്ന് പറയുന്നത് എന്താണ്? അതൊരു നിമിത്തമാണ്, അതിൽ നിന്നുണ്ടാകുന്നു, നിമിത്ത കാരണമാണ്. ഉള്ളിൽ അതിഷ്ടം കൊണ്ട് സുഖം ഉണ്ടാകുന്നു എന്നാണ്. അതാണ് വിഷയേന്ദ്രിയ സംയോഗ ജന്യെ. വിഷയേന്ദ്രിയ സംയോഗം കൊണ്ട് പ്രകടമാക്കപ്പെടുന്നത്, അഭിവ്യക്തമാക്കപ്പെടുന്നത് എന്നർത്ഥം. അങ്ങനെയുള്ള ഈ സുഖദുഃഖങ്ങൾ ബ്രഹ്മാദിഷു സ്ഥാവരാന്തേഷു പ്രസിദ്ധി, ബ്രഹ്മാവ് തുടങ്ങി എന്നർത്ഥം. സ്ഥാവരങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരമായി നിൽക്കുന്ന വൃക്ഷലതാദികൾ വരെ ഉള്ളതിൽ ഇത് പ്രസിദ്ധമാണ്, ലോകത്തിൽ പ്രസിദ്ധമാണെന്നർത്ഥം. ഇതെല്ലാം വൃക്ഷലതാദികൾ, ബ്രഹ്മാവ് തുടങ്ങി സ്ഥാവരങ്ങളെന്ന് പറയുന്നത് സ്ഥിരമായി നിൽക്കുന്നു, ചലിക്കാൻ കഴിയാത്ത വൃക്ഷങ്ങളും മറ്റും, അതിൽ വരെ ഈ സുഖദുഃഖങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം പ്രസിദ്ധമാണ് എന്നർത്ഥം. ശാസ്ത്രത്തിലും ലോകത്തിലും പ്രസിദ്ധമാണ് എന്നർത്ഥം. സുഖദുഃഖങ്ങൾ ബ്രഹ്മാവ് തുടങ്ങിയുണ്ടോ? ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങേയറ്റം തുടങ്ങി ഇങ്ങേയറ്റം വരെയുണ്ട്. ദേവന്മാരും പരമമായ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അസുരന്മാരുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ അവർക്കും ദുഃഖം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് അവർ ദേവലോകം വിട്ട് ഓടിപ്പോകുന്നത്. അപ്പോൾ അവിടെയും ദുഃഖലേശം അവർക്കും അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ്. അപ്പോൾ മനുഷ്യന്റെ കാര്യം പറയാനില്ല. അതിന് മനുഷ്യ ലോകം തുടങ്ങി മുകളിലോട്ട് പോകും തോറും സുഖം കൂടിക്കൂടി വരുന്നു. ബ്രഹ്മലോകം വരെ സുഖത്തിന്റെ ആധിക്യമാണ് കാണുന്നത്. മനുഷ്യലോകം തുടങ്ങി താഴോട്ട് വരുമ്പോൾ അതല്ല സുതല, രസാതല, തലാതല, പാതാളം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ലോകങ്ങളെക്കുറിച്ച്. ഈ ലോകങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു? താഴോട്ട് താഴോട്ട് ചെല്ലും തോറും അവിടെ ദുഃഖം കൂടിക്കൂടി വരുന്നു എന്നാണ് പറയുന്നത്. അതാണ് ബ്രഹ്മാദിഷു സ്ഥാവരാന്തിഷു. ഈ ലോകത്തിൽ വരുമ്പോൾ അവിടെ സുഖദുഃഖ സമ്മിശ്രമായിരിക്കുന്നു. ഇവിടെ സുഖവും ദുഃഖവും ഒരുപോലെ ഇരിക്കുന്നു എന്നർത്ഥം. ഒരുപോലെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കൂടുതൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഏകദേശം താരതമ്യമായി പോകും. അതിന് പറയുന്നത് പുണ്യപാപ സമ്മിശ്രമായിരിക്കുന്നു. ഈ പുണ്യപാപ ഏകദേശം തുല്യമായി വരുമ്പോൾ മനുഷ്യജന്മം കിട്ടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. മനുഷ്യത്വം അതാരഭ്യ ബ്രഹ്മാന്തേഷു ദേഹവസ്തു സുഖതാരതമ്യം അനുശ്രൂയതേ. ഇക്കാര്യം ശ്രുതിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. മനുഷ്യത്വാദാരഭ്യ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ആശിഷ്ടോ ദൃഢിഷ്ഠോ ബലിഷ്ഠ എന്നെല്ലാം പറഞ്ഞ് ശ്രുതി പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ നല്ല ഇച്ഛാശക്തിയുള്ളവൻ, ശരീരത്തിനും മനസ്സിനുമൊക്കെ നല്ല ബലമുള്ള ഒരാള്, വേദമെല്ലാം ശരിക്കും അധ്യയനം ചെയ്തിരിക്കുന്നു, രാജ്യമെല്ലാം തന്റെ അധീനത്തിലാണ്, സുഖ ഉപഭോഗ സാധനങ്ങളെല്ലാം കൈവശമുണ്ട്, അതെല്ലാം അനുഭവിക്കുന്നതിനുള്ള ശേഷിയുമുണ്ട്. അങ്ങനെയുള്ള ഒരു യുവാവുമാണ്. അങ്ങനെയുള്ള ഒരു യുവാവിന് കിട്ടുന്നതിൽ നിന്നും നൂറരട്ടി ആനന്ദം മനുഷ്യ ഗന്ധർവന് കിട്ടും, അതിൽ നിന്നും നൂറരട്ടി ആനന്ദം ദേവഗന്ധർവന് കിട്ടും, അതിൽ നിന്നും നൂറരട്ടി ആനന്ദം പിതൃക്കൾക്ക് കിട്ടും, അതിൽ നിന്നും നൂറരട്ടി ആനന്ദം ആചാന ദേവന്മാർക്ക് കിട്ടും, അതിൽ നിന്നും നൂറരട്ടി ആനന്ദം കർമ്മദേവന്മാർക്ക് കിട്ടും, അതിൽ നിന്നും നൂറരട്ടി ആനന്ദം ദേവന്മാർക്ക് കിട്ടും, അതിന്റെ നൂറരട്ടി ആനന്ദം ദേവേന്ദ്രന് കിട്ടുന്നു, അതിന്റെ നൂറരട്ടി ആനന്ദം ബൃഹസ്പതിക്ക് കിട്ടുന്നു, അതിന്റെ നൂറരട്ടി ആനന്ദം പ്രജാപതിക്ക് കിട്ടുന്നു. ഇങ്ങനെയെല്ലാം ഉപനിഷത്തുകൾ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതായത് സുഖത്തിന്റെ താരതമ്യം ഇത് പറയുന്നുണ്ട്. ഇങ്ങനെ സുഖം കൂടിക്കൂടി പോകുന്നു എന്നർത്ഥം. അപ്പോ ആ ദേവന്മാരൊക്കെ അനുഭവിക്കുന്ന എത്രയോ വലിയ ആനന്ദമാണ്. അതിനാണ് ഇവിടെ പറയുന്നത് മനുഷ്യത്വാദാരഭ്യ ബ്രഹ്മാന്തേഷു, മനുഷ്യൻ തുടങ്ങി ബ്രഹ്മം വരെ ഉള്ളിടത്ത്, ബ്രഹ്മം വെച്ചാൽ ബ്രഹ്മാവ്, ദേഹവസ്തു ഇവർക്കെല്ലാം ദേഹമുണ്ട്. സുഖതാരതമ്യം അനുശ്രൂയതേ, സുഖതാരതമ്യം ശ്രുതികളിൽ പറയുന്നുണ്ട്. ഈ സുഖമൊന്നും പരമമായ സുഖമല്ല എന്നർത്ഥം. മനുഷ്യ ശരീരത്തിലിരുന്നു കൊണ്ട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖവും അത് പരമമായ സുഖമല്ല എന്നർത്ഥം. ഇനി മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ആത്മാവിന്റെ സുഖം അനുഭവിച്ച്, എല്ലാ സുഖവും ആത്മാവിന്റെ സുഖമാണ്, ആത്മസുഖം അനുഭവിച്ചു കഴിഞ്ഞാലോ അതും പരിച്ഛിന്നമാണ്, പരിമിതമാണെന്നർത്ഥം. എന്തുകൊണ്ട്? ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ഈ സുഖത്തെ അനുഭവിക്കുമ്പോൾ അത് ഉപാധികളിലൂടെ അനുഭവിക്കാൻ പറ്റും എന്നുള്ളൂ, നിരുപാധികമായ അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നർത്ഥം. നിരുപാധികമായി ഈ സുഖത്തെ അനുഭവിക്കണമെങ്കിൽ ശരീരം പോകണം എല്ലാ അർത്ഥത്തിലും, എന്നാലേ നിരുപാധികമായ ആ സുഖസ്ഥിതിയിലെത്താൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോ ഈ ശരീരത്തിലിരുന്നു കൊണ്ട് അനുഭവിക്കുന്ന എത്ര വലിയ ആനന്ദമായാലും അത് സാധിച്ച് ഏറ്റക്കുറച്ചിലുള്ള ആനന്ദമാണ്. തദസ്തദ്ഭേദോഹോ ധർമ്മസ്യ താരതമ്യം ജമ്യതേ, സുഖത്തിൽ കാര്യത്തിൽ താരതമ്യം ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ കാരണത്തിനും ഏറ്റക്കുറച്ചിലുണ്ട്. കാര്യം എന്ന് പറയുന്നത് ഇവിടെ സുഖമാണ്. ആ സുഖത്തിൽ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ ഇതിന് കാരണമായിരിക്കുന്ന ആ പുണ്യത്തിലും വ്യത്യാസമുണ്ട്, ആ പുണ്യത്തിന് കാരണമായിരിക്കുന്ന കർമ്മങ്ങളിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ശ്രേഷ്ഠകർമ്മം അധമകർമ്മം, ശ്രേഷ്ഠതരമായ കർമ്മം, ശ്രേഷ്ഠതമമായ കർമ്മം, ഇങ്ങനെ കർമ്മങ്ങളിലും വ്യത്യാസമുണ്ടെന്നാണ്. തദസ്തദ്ഭേദോഹോ ധർമ്മസ്യ താരതമ്യം ജമ്യതേ, പുണ്യത്തിൽ ഏറ്റക്കുറച്ചിൽ കാണുന്നുണ്ട്, അതുകൊണ്ട് അതിന് കാരണമായിരിക്കുന്ന കർമ്മങ്ങളിലും ഏറ്റക്കുറച്ചിലുണ്ട്, സുഖത്തിനും ഫലമായിരിക്കുന്ന സുഖത്തിലും ഏറ്റക്കുറച്ചിലുണ്ടെന്നറിയാം. ധർമ്മ താരതമ്യ അധികാരി താരതമ്യം, സുഖത്തിന് ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ സുഖത്തിന് കാരണമായിരിക്കുന്ന പുണ്യത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്, അതിന് കാരണമായിരിക്കുന്ന കർമ്മത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്, ആ കർമ്മം ചെയ്യുന്ന അധികാരികളിലും ഉണ്ട് വ്യത്യാസം എന്നറും, അധികാരികളിലും താരതമ്യം ഉണ്ടെന്നറും. എല്ലാ കർമ്മങ്ങളും എല്ലാവർക്കും ചെയ്യാൻ വിധിച്ചിട്ടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം വ്യക്തിയിൽ തന്നെ വ്യത്യാസമുണ്ട്. വ്യക്തി തന്നെ ഏകരൂപത്തിലല്ലേ ഇരിക്കുന്നത്. വ്യക്തികളുടെ ശ്രദ്ധ, ശുചിത്വാദി കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്, ശേഷിയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ വ്യക്തിയിൽ വ്യത്യാസമുണ്ടെങ്കിൽ അധികാരിയിലും വ്യത്യാസം വരുന്നു. എല്ലാവരും എല്ലാത്തിനും അധികാരികളല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് ജന്മം കൊണ്ട് നിശ്ചയിക്കപ്പെടുമ്പോഴാണ് അവിടെ വിവാദം ഉണ്ടാകുന്നത്. അവരുടെ യോഗ്യതയനുസരിച്ച് അധികാരിയെ നിശ്ചയിക്കുന്നിടത്ത് അഭിപ്രായ വ്യത്യാസം വരാൻ വഴിയില്ല. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ധർമ്മ താരതമ്യം അധികാരി താരതമ്യം, ധർമ്മത്തിൽ താരതമ്യമുണ്ടെങ്കിൽ അധികാരികളിലും താരതമ്യമുണ്ട്. പ്രസിദ്ധം ച അർത്ഥിത്വ സാമർഥ്യാധികൃതം അധികാരി താരതമ്യം. ഈ അധികാരികളിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നത് എന്താണ്? അധികാരിയുടെ ഒരു വിശേഷണം, ഒരു യോഗ്യത എന്ന് പറയുന്നത് അർത്ഥിത്വമാണ്. അതായത് കാമന, എന്താഗ്രഹിക്കുന്നുവോ അതിനുവേണ്ടി ഒരു പ്രവർത്തിക്കുന്നു. അപ്പൊ സ്വർഗത്തെ ആഗ്രഹിക്കുന്നവനാണ് സ്വർഗത്തിന് വേണ്ടിയുള്ള യാഗം ചെയ്യുന്നതിന് അധികാരി. അപ്പൊ അധികാരിയുടെ മുഖ്യമായ വിശേഷണം എന്ന് പറയുന്നത് അയാളുടെ സ്വർഗാർത്ഥിത്വമാണ്. സ്വർഗത്തെ അയാൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്, സ്വർഗകാമൻ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ സ്വർഗകാമനയുള്ളവൻ മതിയല്ലോ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട. അല്ലാത്തവൻ എന്തിനാണ് സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യേണ്ടത്? കാരണം ഇപ്പൊ സ്വർഗത്തിന്റെ കാമന, അതിനു വേണ്ടിയിട്ടുള്ള യാഗം എന്നെല്ലാം പറയുമ്പോൾ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാകത്തില്ല. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗമോ യാഗമോ എന്നൊരു വിഷയമേ അല്ല, ചിന്തയ്ക്ക് വിഷയമേ അല്ല. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം, സ്വർഗത്തിന് വേണ്ടിയുള്ള യാഗം എന്ന് കേൾക്കുമ്പോൾ അതെല്ലാം ഒരു കൃത്രിമമായിട്ട് തോന്നുന്നു. എന്തുകൊണ്ട്? അയാൾ അർത്ഥിയല്ല, സ്വർഗത്തെ ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ട് അയാൾ സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുള്ളവൻ ആ യാഗത്തിന് അധികാരിയും അല്ല. അതുപോലെ പുത്രൻ വേണം, അതിനു വേണ്ടിയിട്ട് ഒരാൾ യാഗം ചെയ്യുന്നു. അപ്പൊ അയാൾ പുത്രകാമന ഉള്ളവനാണ്, ആ യാഗം ചെയ്യാൻ അധികാരി, അല്ലാത്തവൻ യാഗം ചെയ്യേണ്ട ആവശ്യമില്ല. ചക്രവർത്തി പദം ഒരാൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിന് അത് അയാളുടെ ഒരു ആഗ്രഹമാണ് ചക്രവർത്തി പദം, അതിനു വേണ്ടിയിട്ടുള്ള യാഗമുണ്ട്. മഴ പെയ്യാൻ ഒരാൾ ആഗ്രഹിക്കുന്നു, അപ്പോൾ അത് അയാളുടെ ആഗ്രഹമാണ്. അപ്പോൾ അയാൾ അതിന് അധികാരിയായിരിക്കും. പക്ഷെ കാമന മാത്രം പോരാ, അധികാരിയുടെ വിശേഷണമായിട്ട് അടുത്ത് പറയുന്നു സാമർഥ്യം, അത് ചെയ്യുന്നതിനുള്ള സാമർഥ്യവും വേണം എന്നറിയാം. രാജസൂയം പോലെയുള്ള യാഗങ്ങൾ, വലിയ സമ്പത്ത് ആവശ്യമുള്ള യാഗമാണ്. അതിന് അതിന് ആഗ്രഹമുണ്ട്, എന്നാലും അത് ക്ഷത്രിയനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട്? അത്രയും സമ്പത്തൊക്കെ സമാഹരിക്കാൻ അവനേ പറ്റത്തുള്ളൂ, അല്ലാത്തവന് ആ യാഗം ചെയ്യാൻ പറ്റത്തില്ല. അത് സാമർഥ്യമാണ്. അതുപോലെ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതിനും അതിന് കാമനയും ശേഷിയും, ആഗ്രഹവും ശേഷിയും രണ്ടും വേണം. രണ്ടും ഉള്ളവനെ ചെയ്യാൻ പറ്റും. എല്ലാ കർമ്മങ്ങളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് നിയമം. ഒരു കർമ്മം ചെയ്യുന്നതിന് അവന് ആഗ്രഹവും ആ കർമ്മം ചെയ്യുന്ന അധികാരിയുടെ ശേഷിയും, ഇത് രണ്ടും എന്താണ്? അധികാരിയുടെ വിശേഷണങ്ങളാണ്. അധികാരിയുടെ കർമ്മ ചെയ്യുന്നതിനുള്ള യോഗ്യതകളായി പരിഗണിക്കുന്നു. അതുകൊണ്ട് എന്ത് വരുന്നു? ഈ ആഗ്രഹങ്ങളും യോഗ്യതയും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അധികാരിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവനെ സംബന്ധിച്ചായാലും അങ്ങനെ തന്നെ, അവനതിന് കാമനയുണ്ടായിരിക്കണം, അതിനവന് യോഗ്യതയുണ്ടായിരിക്കണം. ആ യോഗ്യതയ്ക്കനുസരിച്ച് മോക്ഷത്തിൻ്റെതായ വിവിധ മാർഗങ്ങളിൽ അവൻ പ്രവർത്തിക്കുന്നു. മോക്ഷം കിട്ടുന്നത് അവന്റെ യോഗ്യതയനുസരിച്ച് അവൻ കാര്യങ്ങളെ ധരിക്കുന്നു, അതനുസരിച്ച് വിഭിന്ന മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. കർമ്മത്തിനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടിവിടെ പറയുന്നു, ആ അർത്ഥിത്വ സാമർഥ്യാധികൃതം അധികാരി താരതമ്യം. അർത്ഥിത്വം സാമർഥ്യം തുടങ്ങിയത് കൊണ്ടാണ് അധികാരികളിൽ താരതമ്യം വരുന്നത്. ആ അധികാരികളുടെ താരതമ്യം അനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്ന കർമ്മങ്ങൾ വിഭിന്നമാകുന്നു, കർമ്മത്തിൽ വ്യത്യാസം വരുന്നു, കർമ്മത്തിൽ വ്യത്യാസം അനുസരിച്ച് പുണ്യത്തിൽ വ്യത്യാസം വരുന്നു, ആ പുണ്യത്തിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് സുഖത്തിനും വ്യത്യാസം വരുന്നു. അതുകൊണ്ടാണ് പാപം ചെയ്യുന്നവനും ഇവിടെ സുഖമായി ജീവിക്കുന്നത്, ആനന്ദിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം അവൻ സുഖമെന്ന് പറയുന്നത് അവന്റെ കർമ്മത്തിന്റെ ഫലമാണ്. പൂർവ്വകർമ്മം അത്രമാത്രം പുണ്യം അവൻ സഞ്ചയിച്ചിട്ടുണ്ട്. ആ പുണ്യം അനുഭവ പുണ്യത്തിന്റെ ഫലമായ സുഖം അനുഭവിച്ചു തീരുന്നത് പോലെ അവൻ എന്തെല്ലാം പാപം ചെയ്തു കഴിഞ്ഞാലും അവൻ സുഖം തന്നെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? ഈ ധർമ്മത്തിന്റെ, അവൻ ഏതോ ജന്മങ്ങൾ സഞ്ചയിച്ച പുണ്യം, ആ പുണ്യത്തിന്റെ ഫലമായി അവൻ സുഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ വർത്തമാന ജന്മത്തിൽ അവൻ എന്തെല്ലാം പാപം ചെയ്തു കഴിഞ്ഞാലും ശരി, ആ പുണ്യഫലത്തെ അവന് നശിപ്പിക്കാൻ പറ്റത്തില്ല. അവൻ ആ പുണ്യത്തിന്റെ ഫലമായി സുഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ആ സമയം സത്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ദുഃഖിക്കുന്നതായി കാണുന്നുണ്ട്. സത്കർമ്മമാണ് അവൻ നിരന്തരം അനുഷ്ഠിക്കുന്നു, പക്ഷെ അവന്റെ അനുഭവം ദുഃഖം, വ്യക്തിപരമായ അനുഭവം ദുഃഖം. എന്തുകൊണ്ട്? പൂർവ്വജന്മത്തിൽ ചെയ്ത ആ അധർമ്മം, അധർമ്മത്തിന്റെ ഫലമായ പാപം അതവനിരിക്കുന്നു. ആ പാപം ഫലം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ പാപത്തിന്റെ ഫലമായി അവൻ ദുഃഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. ആ ദുഃഖം എന്ന് പറയുന്നത് ആശ്രമത്തിൽ പോയാലും മാറത്തില്ല, സ്വാമിയെ കണ്ടാലും മാറത്തില്ല. എന്തുകൊണ്ടോ ഈ പാപം ഇവൻ അനുഭവിച്ചു തന്നെ തീരണം. അവിടെ ചെന്നാലും അവൻ അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും. ആശ്രമത്തിൽ ചെന്നാലും അസ്വസ്ഥമാവും, വേദാന്തം പഠിച്ചാലും അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും. ഭജന ചെയ്താലും സാധന ചെയ്താലും എല്ലാം എന്തുകൊണ്ട്? പാപം പ്രബലമാണെങ്കിൽ. ഈ സാധനങ്ങൾ കൊണ്ടൊന്നും ഈ പാപത്തെ നശിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ധർമ്മത്തിന് നാശം പറയുന്നുണ്ട്. പ്രായശ്ചിത്തം കൊണ്ടും മറ്റും നാശം പറയുന്നുണ്ട്. പറയുന്നുണ്ടെങ്കിലും പാപം പ്രബലമാണെങ്കിൽ എന്തൊക്കെ അഭ്യാസങ്ങൾ ചെയ്താലും ആ പാപത്തിന്റെ ഫലമായ ദുഃഖം അവനെവിടെ പോയാലും ശരി, അവൻ അനുഭവിച്ചു തന്നെ തീർന്നും അത് അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ചെല്ലുമ്പോഴും നിമിത്തങ്ങൾ വരും എന്നർത്ഥം. ആശ്രമത്തിൽ ചെന്നു കഴിഞ്ഞാലും ശരി, പാപം ഒരുപാടുണ്ടെങ്കിൽ അവിടെ ദുഃഖിക്കാനുള്ള നിമിത്തം വരും. അടുത്ത് കൂടെ താമസിക്കുന്നപ്പോഴും ചുരണ്ടിക്കൊണ്ടിരിക്കും, ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇത് ഞാനൊരു തെറ്റും ചെയ്തിട്ട് ഇയാൾ എന്നെ ശല്യപ്പെടുത്തുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്റെ പാപം ഇവന് ദുഃഖം അനുഭവിക്കണമെങ്കിൽ ഈ അടുത്ത ഒരുത്തൻ വേണം, ഇവനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ വേണം. അപ്പോൾ അത് നമ്മൾ കാണുന്നുണ്ടോ? നമ്മുടെ അനുഭവമല്ലേ ഇതെല്ലാം. അപ്പോൾ ഈ ദുഃഖം ഇങ്ങനെ, സുഖവും അങ്ങനെ തന്നെ, അവനാരും ശല്യപ്പെടുത്തുന്നില്ലെന്ന് പറയും. എന്തുകൊണ്ട്? അവനാ പാപമില്ല. അപ്പോൾ ഈ നിമിത്തം വേണം ഇവനെ ഈ ദുഃഖം അനുഭവിപ്പിക്കണം. ഇത് ശാസ്ത്രത്തിൽ സമ്മതമായിട്ടുള്ള കാര്യമാണ്. ഈ താരതമ്യം ഉണ്ട് എന്നർത്ഥം. അധികാരികളിലും താരതമ്യമുണ്ട്. അതുകൊണ്ട് ഒരാൾ സൽക്കർമ്മം ചെയ്യുന്നു, അതുകൊണ്ട് അയാൾ പുണ്യം അനുഭവിക്കണമെന്ന്, സുഖം അനുഭവിക്കണമെന്നോ, ദുഷ്കർമ്മം ചെയ്യുന്നു, അതുകൊണ്ട് അയാൾ പാപം അനുഭവിക്കണമെന്നോ നിയമമില്ല. അത് ഈ ജന്മത്തിൽ തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങളല്ല. അത് തന്നെയാണ് പൂർവ്വജന്മങ്ങളുണ്ട് എന്ന് പറയുന്നതിന് ഒരു ഹേതുവും അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ട് തഥാച, അടുത്ത് വേറൊരു വിഷയം പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വന്ന എന്താണ്? പുണ്യപാപങ്ങൾ അവിടെ ഫലമായി ഉണ്ടാകുന്ന സുഖദുഃഖ അനുഭവം, ഇതാണ് കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത്. ജ്ഞാനത്തിന്റെ ഫലമല്ല എന്നർത്ഥം. അപ്പം നമ്മൾ ജ്ഞാനമൊക്കെ സമ്പാദിച്ചുകൊണ്ടിരുന്നാലും ഈ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതോ അത് നമ്മുടെ കർമ്മത്തിന്റെ ഫലമാണ്, അല്ലാതെ നമ്മൾ ഈ സമ്പാദിക്കുന്ന ജ്ഞാനത്തിന്റെ ഫലമല്ല. പക്ഷെ ജ്ഞാനം സമ്പാദിക്കുന്നതിന് പുണ്യം കാരണമാണ്. പുണ്യമുള്ളവനെ ജ്ഞാനം സമ്പാദിക്കാൻ പറ്റും, അതിന് പുണ്യം ഉണ്ടായിരിക്കും. വേദാന്തം ശ്രവിക്കുന്നതിന് പുണ്യം വേണം, പുണ്യമില്ലാത്തവനത് ശ്രവിക്കാൻ പറ്റത്തില്ല. അത് ഗ്രഹിച്ചാലും ഗ്രഹിച്ചില്ലെങ്കിലും വേദം ശ്രവിക്കുന്നതിന് അതിന്റെ പുണ്യം ഉണ്ടാകലേ പറ്റും, അല്ലാത്തവന് അത് ശ്രവിക്കാനുള്ള അവസരം ഉണ്ടാകത്തില്ല. ആ യോഗ്യത അനുസരിച്ച്, മറ്റ് യോഗ്യത അനുസരിച്ച് അത് ഫലം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ ആരും ശ്രവിക്കാൻ പാടില്ല എന്ന് നിഷേധിക്കുന്നതിനും അർത്ഥമില്ല. കാരണം പുണ്യം ഉണ്ടെങ്കിൽ ആരും നിഷേധിച്ചു വെച്ചാലും ശ്രവിക്കും. കാരണം ഇത് ശ്രവിക്കാൻ പാടില്ല എന്ന് നിഷേധിച്ചു വെച്ചിട്ട് ശ്രവിക്കുന്നില്ല. എന്തുകൊണ്ട്? പുണ്യം ഉണ്ടെങ്കിൽ അത് ശ്രവിച്ചേ പറ്റും. കാരണം ഉണ്ടെങ്കിൽ അവശ്യം അതിന്റെ കാര്യം ഉണ്ടായേ തീരും. കാരണ സാമഗ്രികളെല്ലാം ഒത്തുചേർന്നു കഴിഞ്ഞാൽ കാര്യം സംഭവിച്ചതിന് തീർന്നതെന്നാണ് നിയമം. അതിന്റെ കാര്യത്തെ തടയാൻ പ്രബലമായ പ്രതിബന്ധങ്ങളൊന്നും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ കാര്യം സംഭവിച്ചതിന് തീരും. അപ്പോൾ വേദം ശ്രവിക്കാൻ പാടില്ല എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാലും അതിനുള്ള പുണ്യം ഉള്ളവനാണെങ്കിൽ അത് ശ്രവിച്ചതിന് തീരും. പുണ്യത്തിന്റെ ഫലമാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് പുണ്യഭാവങ്ങൾ അവശ്യം ഫലം കൊടുക്കുന്നതിന് ഒന്നിനും തടയാൻ പറ്റത്തില്ല. സത്കർമ്മങ്ങളോ ദുഷ്കർമ്മങ്ങളോ, സത്കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് പാപത്തെ അങ്ങനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. പ്രബലമായ പാപത്തെ, ദുർബലമായ പാപത്തെ നശിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ പുണ്യത്തെയും, ദുർബലമായ പുണ്യത്തെ ദുഷ്കർമ്മങ്ങൾ നശിപ്പിക്കും, പക്ഷെ പ്രബലമായ പുണ്യത്തെ നശിപ്പിക്കാൻ ഒക്കത്തില്ല. അതായത് ഒരുത്തൻ ദുഷ്കർമ്മം ചെയ്യുന്നു, ദുഷ്കർമ്മം ചെയ്യുമ്പോൾ ആ ദുഷ്കർമ്മം കൊണ്ട് അയാളുടെ പുണ്യം നശിച്ചു പോകേണ്ടതല്ലേ, അയാൾ പിന്നെ ദുഃഖം അനുഭവിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളിലിരിക്കുന്ന പുണ്യം ദുർബലമാണെങ്കിൽ ഈ ദുഷ്കർമ്മം കൊണ്ട് നശിച്ചു പോകും. പക്ഷേ പുണ്യം പ്രബലമാണെങ്കിൽ അയാൾ അത് നശിക്കത്തില്ല, ആ പുണ്യം ഫലം കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ പുണ്യമുള്ളവൻ എന്തുകൊണ്ട് പിന്നീട് ദുഷ്കർമ്മം ചെയ്യുന്നു? ആ പുണ്യം അയാളിലിരിക്കുന്നതുകൊണ്ട് അയാൾ പിന്നെ സത്കർമ്മം തന്നെ ചെയ്യേണ്ടതല്ലേ എന്ന് സംശയിക്കാം. പറയുന്നു, പുണ്യപാപങ്ങൾ കേവലമായിട്ടിരിക്കത്തില്ല, പുണ്യം ഇരിക്കുന്നതോടൊപ്പം തന്നെ ആ വ്യക്തിയിൽ പാപവും കാണും. ഒറ്റയ്ക്ക് ഒരു വ്യക്തിയിനും ഇരിക്കത്തില്ല. അപ്പോൾ ദുഷ്കർമ്മം ചെയ്യുന്നതിനുള്ള പാപം അയാൾ കാണും, സുഖം അനുഭവിക്കുന്നതിനുള്ള പുണ്യമുണ്ട്. സമ്മിശ്രമായിട്ടാണ് മനുഷ്യജന്മം വരുന്നത്. മനുഷ്യജന്മത്ത് പുണ്യവും പുണ്യവും പാപവും കാരണമാണ്. ദുഷ്കർമ്മം ചെയ്യുന്നതിനുള്ള പാപം, പാപവാസന അയാൾ ഇരിക്കുന്നതുകൊണ്ട് അയാൾ ദുഷ്കർമ്മം ചെയ്യുന്നു. ആ ദുഷ്കർമ്മം അയാൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, ദുഷ്കർമ്മമായി ചെയ്യുന്നു. അപ്പോൾ പുണ്യ വാസനകളിരിക്കുന്നതുകൊണ്ട് അയാൾ അതിൻ്റെ ഫലമായ സുഖം അനുഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് ധർമ്മശാസ്ത്രങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്, സിദ്ധാന്തി പറഞ്ഞു വരുന്നത് ഈ നിയമങ്ങളെല്ലാം ശരിയാണ്. വ്യാവഹാരിക തലത്തിൽ കർമ്മം, അതിൻ്റെ ഫലമായ സുഖദുഃഖം, ഇതെല്ലാം ഇതിനെ അദ്വൈതിയും സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടുള്ള ജന്മം, മരണം, പുനർജന്മം, ഇതെല്ലാം അദ്വൈതത്തിന് വിരുദ്ധമായ കാര്യങ്ങളെല്ലാം, അതിനെല്ലാം സമ്മതിച്ചുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ അവസാന ഭാഗത്തിൽ മാത്രമേ ഇനി വ്യത്യാസം വരുന്നുള്ളൂ. ആ കാര്യം നമ്മൾ തുടർന്ന് ചർച്ച ചെയ്യും. ഗുരുസ്മരണയോടുകൂടി നമ്മുടെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കും.
0: ഓം നമഃശിവായ.
2: You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
0: Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: സർവാത്മ ഭാവം അതിൻ്റെ ഫലം ഏതൊരുവനാണോ അങ്ങനെ ഇവിടെ വന്ന് ഈ ജാഗ്രതയിലിരുന്നതിന് ആ തത്വത്തെ ഗ്രഹിക്കുന്നത് ആ തത്വത്തെ ബോധിക്കുന്നത് അവൻ ആ നിത്യബന്ധനത്തിൽ നിന്ന് മോചിക്കുന്നു. പിന്നീട് അവൻ നിത്യമുക്തനായിരിക്കുന്നു. ആ ബോധം കൊണ്ട് അപ്രമേയമായിരിക്കുന്ന ആ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം കൊണ്ട് ആ ബോധത്തിന് വേണ്ടി ഇതെല്ലാം സംഭവിക്കുന്നു. സ്വസ്വരൂപത്തെ ബോധിക്കുന്നതിന് വേണ്ടി അവിടെ സ്വസ്ഥനായിരുന്നിട്ട് സൃഷ്ടിച്ച് അതിലേക്കാണ് പ്രവേശനം നടത്തി. അതാണ് പറഞ്ഞു വരുന്നത്. ഇന്നിവിടെ ബോധിക്കുന്നു. എന്താ പ്രയോജനം? അവൻ നിത്യമുക്തനായിരുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അവൻ നിത്യമുക്തനായിരുന്നു, പക്ഷേ അവൻ ഇതിലേക്ക് വന്നുപെടുന്നു. ഇതിൽ നിന്നുള്ള മോചനമാണ് അതിൻ്റെ പ്രയോജനം. എന്തായാലും ആ അവസ്ഥയിൽ നിന്ന് ചുതി സംഭവിക്കുന്നു, ഇതിലേക്ക് വരുന്നു. ഇനി ഇതിൽ നിന്ന് മോചനം കിട്ടും. എന്നാലേ അതിന് നിത്യമുക്തി എന്ന് പറയാൻ പറ്റും. നിത്യബന്ധനത്തിൽ നിന്നുള്ള മോചനം കിട്ടും. അങ്ങനെ വരുമ്പോൾ എന്താണ്? അവൻ അവിടെയും നിത്യമുക്തനാണ്, ഇവിടെയും നിത്യമുക്തനാണ്. അതാണ് അവൻ ഗ്രഹിക്കുന്നത്. അവൻ സുഷുപ്തനായിരിക്കുമ്പോഴും അവൻ മുക്തനായിരിക്കും. ഈ ജാഗ്രത സ്വപ്നങ്ങളിലും മുക്തനായിരിക്കും. ആ സുഷുപ്തനായിരുന്ന ആ മുക്തി അത് അനുഭവവേദ്യമാണ്. പക്ഷേ ജാഗ്രത സ്വപ്നങ്ങളുള്ള ഈ മുക്തി അത് അനുഭവവേദ്യമാണ്. ആ സുഷുപ്തനായിരിക്കുമ്പോൾ സാക്ഷാത്കാരം അത് അനുഭവവേദ്യമല്ല. കാരണം അവിടെ ഈ കർണങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെയുള്ള സാക്ഷാത്കാരം, ഈ ജാഗ്രതയിലുള്ള സാക്ഷാത്കാരം അത് അനുഭവവേദ്യമാണ്. ഇതാണ് വ്യത്യാസം. ഇവിടെ സാക്ഷാത്കാരം അനുഭവവേദ്യമാണ്, ഇവിടെ മുക്തി അനുഭവവേദ്യമാണ്. ആ ഒരു അനുഭവത്തിൽ നോക്കുമ്പോൾ എന്താണ്? പിന്നെ അവിടെ സുഷുപ്തി, ജാഗ്രത, സ്വപ്നം ഇത്തരം ഭേദങ്ങളില്ല. അതാണ് അദ്വൈതം. അതാണ് ജീവാത്മ പരമാത്മ ഏകത്വം. തതോ മാം തത്വതോ ജ്ഞാത്വ വിശദി തദനന്തരം തഥ അനന്തരം ഭഗവത്ഗീതയിൽ പറയുന്നു. അനന്തരം അഥാതോ ബ്രഹ്മജിജ്ഞാസ. ഇതെല്ലാത്തിനും ശേഷം, ഇതിനെന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നേടിയതിന് ശേഷം അതാണ് തത്വതോജ്ഞാത്വ. എന്നെ യഥാർത്ഥമായി അറിഞ്ഞിട്ട്, എൻ്റെ തത്വത്തെ അറിഞ്ഞിട്ട് എന്ന് പറഞ്ഞു. ആ തത്വത്തെ തത്വത്തിൽ അറിയുക, അത് ഇവിടെ തന്നെ പല തരത്തിലും പറഞ്ഞിട്ടുണ്ട്. അഹമാത്മാഗേശ്വരഭൂതാശീസ്തന്നെ സർവഭൂതാശീസ്തനായി അറിയുക. ഉത്തമ പുരുഷസ്തന്യ പരമാത്മ്യതാഹൃത എന്നെ പരമാത്മാവായിട്ടറിയുക. ഇത്തരത്തിൽ പലതരത്തിൽ അവിടെ വിശദീകരിച്ചാണ്. താത്വികമായിട്ടുള്ള ജ്ഞാനം അഹമാദിശ്ച മധ്യഞ്ച ഭൂതാനാം മന്ദയവച എത്രയോ തരത്തിൽ അവിടെ വിശദീകരിച്ചു. അങ്ങനെ യഥാർത്ഥമായി സ്വസ്വരൂപത്തെ അറിഞ്ഞിട്ട് വിശദേ തദനന്തരം അവൻ ആ പുരുഷാർത്ഥത്തെ പ്രാപിക്കുന്നു, മുക്തനായിത്തീരുന്നു. തദ്ഹ്യഗ്രം സർവവിദ്യാനാം പ്രാപ്യതേ ഹ്യമൃതം തഥ. ഈ ബോധം ഇവിടെ ശ്രുതി ഉപദേശിക്കുന്നതായ ഈ ബോധം അതാണ് സർവവിദ്യാനാം അഗ്രം. സർവവിദ്യത്തെ വിദ്യകളായ കാണും ശ്രേഷ്ഠമായിരിക്കുന്നത്, പ്രഥമമായിരിക്കുന്നത്, മുഖ്യമായിരിക്കുന്നത്. ഈ ഒരു അറിവിന് മാത്രമേ ഈ സംസാരത്തിൽ നിന്നും ആത്യന്തികമായി അവനെ മോചിപ്പിക്കാൻ കഴിയൂ. പ്രാപ്യതേ ഹ്യമൃതം, അതിൽ നിന്നവൻ മുക്തിയെ പ്രാപിക്കുന്നു. ഇത്യാദി സ്മൃതിഭ്യസ്ത ഭേദദർശന അപവാദാച്ച സൃഷ്ടിയാദി വ്യാഖ്യാന ആത്മീകത്വ ദർശനാർത്ഥ പരത്വബോധി. അതുകൊണ്ട് പറയുന്നു സൃഷ്ടിയാദി വ്യാഖ്യാനം. ഇവിടെ സൃഷ്ടിയെക്കുറിച്ചൊക്കെ പറയുന്നു പലതരത്തിൽ. സാന്ത്വികത്തിലും മറ്റും നമ്മളത് വിശദമായി ചർച്ച ചെയ്തു. ഐതിഹ്യത്തിൽ പറഞ്ഞു സൃഷ്ടിയെക്കുറിച്ച്. അപ്പോൾ പലതരത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു സൃഷ്ടിയാദി വ്യാഖ്യാനം. അത് ബഹിർമുഖമായി സൃഷ്ടി എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഗവേഷണം നടത്താൻ വേണ്ടിയിട്ടല്ല, അദ്വൈതിയുടെ മതം അനുസരിച്ച്. അങ്ങനെയാണെന്ന് പറയുന്നവരുണ്ട്, മറ്റ് ദാർശനികന്മാരല്ലെങ്കിൽ മറ്റ് തത്വചിന്തകന്മാരൊക്കെ അങ്ങനെയൊക്കെ പറയുമായിരിക്കും. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അദ്വൈതത്തിൽ എന്താണെന്നാണ്. അദ്വൈതത്തിൽ സൃഷ്ടിയാദികളെ കുറിച്ച് പറയുന്നത് ഒരിക്കലും സൃഷ്ടി എങ്ങനെയാണ് എന്ന് ബഹിർമുഖമായി സൃഷ്ടിയുടെ രഹസ്യത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് കേവലം ആ ജീവന്റെ അന്തർമുഖതയ്ക്ക് വേണ്ടി മാത്രം പറയും. അന്തർമുഖത എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഈ ഭേദബുദ്ധി ഇല്ലാതാകുന്നത്. ഭേദദർശന അപവാദ, അതിന്റെ താല്പര്യം അതാണ്, ഈ ഭേദദർശനത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഭേദബുദ്ധിയെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല, ഭേദബുദ്ധിയെ വളർത്താൻ വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെ ഉണ്ടായി, അത് പരമാണുവിൽ നിന്നാണ്, പരമാണു എങ്ങനെ ഉണ്ടായി, അതിന് കാരണമെന്താണ്, ഏത് പരമാണു നിന്നാണ് ഉണ്ടായത്, ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി ബുദ്ധി ബഹിർമുഖമായി ചിന്തിച്ച് അനവസ്ഥയിൽ അത് ഇതിൻ്റെ ഗുണവും ദോഷവും ഇതാണ്. ഒരിക്കലും ബഹിർമുഖമായ അന്വേഷണം ഇതിനെ വെളിപ്പെടുത്തത്തില്ല. കാരണം എന്തുകൊണ്ട്? ബഹിർമുഖമായ അന്വേഷണത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അനവസ്ഥയിലെത്തി, ഒരവസ്ഥ ഒരു നിലയില്ലാതെ വരും. കാരണം ബുദ്ധിക്ക് പരിമിതി, ബുദ്ധി മായാകാര്യമാണ്, മായ അനന്തം അനിർവചനീയമാണ്. അതുകൊണ്ട് അതിനെ പിന്തുടർന്ന് പോകുന്നവൻ എപ്പോഴും ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥ, അതിൽ നിന്ന് വേറൊരവസ്ഥ, ഒരു നിഗമനത്തിൽ നിന്നും അടുത്ത നിഗമനത്തിലേക്ക്, അതിൽ നിന്ന് അടുത്ത ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്രതിഷ്ഠ പ്രതിഷ്ഠയില്ലവരുടെ ബഹിർമുഖതയുടെ ഒരു ദോഷം. അപ്പോൾ സൃഷ്ടിയെക്കുറിച്ച് ബഹിർമുഖമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതാണ് സൃഷ്ടിയുടെ രഹസ്യമെന്ന് നമ്മൾ കണ്ടെത്തും. പക്ഷെ അടുത്ത നിമിഷം അത് മാറ്റി പറയേണ്ടി വരും. ബുദ്ധി അവിടെ അനുവദിച്ചത് ബുദ്ധി പറയും, അതല്ല, ഇതിനും അപ്പുറമുണ്ട്, ഇതിനും അപ്പുറമുണ്ട്. ഇതിനൊരേ ഒരു പരിഹാരമേ ഉള്ളൂ, എന്താണ്? അന്തർമുഖത. അന്തർമുഖമായാലോ ബുദ്ധിയുടെ അനവസ്ഥ ദോഷം അവിടെ അവസാനിക്കും, പിന്നെ ബുദ്ധിക്ക് പോകാൻ ഇടമില്ല. സുസ്വരൂപത്തെ, പ്രത്യേക സ്വരൂപത്തെ മറികടക്കാൻ ബുദ്ധിക്ക് കഴിയില്ല. എന്തുകൊണ്ട്? ഏതോ വാച്ചോ നിവർത്തന്തി, അവിടെ നിന്ന് അത് പിൻവാങ്ങും. ബുദ്ധി പിൻവാങ്ങുന്ന ഇടമാണ്, അതങ്ങനെയല്ല, ബാഹ്യമായിട്ട് അങ്ങനെയല്ല, അത് പിൻവാങ്ങേണ്ട ആവശ്യമില്ല. അത് അനവസ്ഥയിലേക്ക് പോയിക്കൊണ്ടേ അന്വേഷണം ഒരിക്കലും അവസാനിക്കാതെ വരും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പിൻവാങ്ങേണ്ടി വരും. പരമാർത്ഥത്തിലെത്തിയ ബുദ്ധി പിൻവാങ്ങും, അത് അന്തർമുഖമായേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് സൃഷ്ടിയെക്കുറിച്ചുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, അതൊരിക്കലും ബുദ്ധിയെ ബഹിർമുഖമാക്കാനോ ബഹിർമുഖമായി സൃഷ്ടിയുടെ രഹസ്യത്തെ കണ്ടുപിടിക്കാനോ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഭൗതികവും ആധ്യാത്മികവും തമ്മിലുള്ള വ്യത്യാസം. ഭൗതികവും ആധ്യാത്മികവും ആത്യന്തികമായി ഒരു ലക്ഷ്യത്തിലെത്തിച്ചേരും എന്ന് പറയും. എങ്ങനെയാണത്? അതായത് ബഹിർമുഖമായ ഈ അന്വേഷണം ഇത് അനവസ്ഥയിൽ നിന്ന് അനവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില ബുദ്ധികളെല്ലാം വിവേകം ഉണ്ടാവും. ഇത് ശരിയാകത്തില്ല, എല്ലായിടത്തും ഉണ്ടാവും, ഇത് ശരിയല്ല. അപ്പോൾ ബഹിർമുഖമായി അന്വേഷിക്കുന്നവനും ഒരു കാലത്ത് അന്തർമുഖമാകും, അന്തർമുഖമായി അവൻ ആ സത്യത്തിലെത്തിച്ചേരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഭൗതികവും ആധ്യാത്മികവും ഒന്നാവും. അങ്ങനെ അല്ലെങ്കിൽ ഇത് രണ്ടും രണ്ടായി തന്നെ പോയിക്കൊണ്ടിരിക്കും, രണ്ട് സമാന്തരമായ രണ്ട് അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായ രണ്ട് ദിശകൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതിൽ ഏതൊരു ബുദ്ധിക്കാണോ അന്തർമുഖത വരുന്നത് അത് ബഹിർമുഖമായ അന്വേഷണം അവസാനിപ്പിക്കുന്നു. ആ ബുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത് ഭേദദർശന അപവാദം. അവിടെ ഭേദബുദ്ധിയെ നിഷേധിക്കുന്നു. സൃഷ്ടിയാദി വാക്യാന ആത്മേകത്വ ദർശനാർത്ഥം വരുന്നു. അവിടെ ആത്മേകത്വത്തെ ബോധിപ്പിക്കുന്നു, അവിടെ ബുദ്ധി സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു. അതാണ് ആത്മീയത്വ ദർശനം, അതിനുവേണ്ടിയാകുന്നു. അപ്പോൾ സൃഷ്ടിവാക്യങ്ങളെല്ലാം അതിനു വേണ്ടിയിട്ടാണ്. അതാണ് സൃഷ്ടിയുടെ രഹസ്യം. അല്ലാതെ ബാഹ്യമായി കണ്ടെത്തുന്നതൊരിക്കലും സൃഷ്ടിയുടെ ആത്യന്തികമായ രഹസ്യമുണ്ട്. അതൊരു താത്കാലിക രഹസ്യം, അത് മാറിപ്പോകാൻ കാത്തിരിക്കുന്ന രഹസ്യമാണ്. രഹസ്യം ഒന്നേ ഉള്ളൂ, സ്വസ്വരൂപം. രഹസ്യ ഏകാന്തേ സ്ഥിതം, ഏകാന്തത്തിൽ സ്ഥിതി അതൊന്ന് മാത്രമാണ്, ബാക്കിയെല്ലാം ബാഹ്യമായി സ്ഥിതി ചെയ്യുന്നതാണ്. അതുകൊണ്ടിവിടെ എന്ത് വിഷയമാണ് ചർച്ച ചെയ്തു വരുന്നത്? എന്താണ് ഈ സൃഷ്ടി? എന്താണ് ഈ അനുപ്രവേശം? എന്താണ് അതിൻ്റെ പ്രയോജനം? എന്താണ് ആ നിർഗുണം? എന്താണ് സഗുണം? അതിനോട് സംസരിക്കുന്നു, ഉപസംഹരിക്കുന്നു. തസ്മാത് കാര്യസ്ഥസ്യ ഉപലഭ്യത്വമേവ പ്രവേശ. അതുകൊണ്ടെന്താണ് കാര്യസ്ഥസ്യ ഉപലഭ്യത്വം? ഈ പ്രവേശം എന്ന് പറയുന്നത് എന്താണ്? കാര്യസ്ഥനായിരിക്കുന്നതാണ്. കാര്യസ്ഥനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ ജാഗ്രത സ്വപ്നങ്ങളിലിരിക്കുക, അത് തന്നെ കാര്യസ്ഥനായിരിക്കുക. ഇവിടെ ഇരുന്നാൽ എന്താ പണി? ഉപലഭ്യത്വം ഇവിടെ ഇരുന്നുകൊണ്ട് അറിയും. സർവത്തെ അറിയുന്നു, ജാഗ്രസ്വപ്നങ്ങളിലൂടെ തന്നെ അറിയുന്നു, തൻ്റെ ചുറ്റുപാടുകളെ അറിയുന്നു, വിശാലമായ പ്രപഞ്ചത്തെ അറിയുന്നു. ഇങ്ങനെ ഇരുന്നറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനാണ് പ്രവേശം എന്ന് പറയുന്നു. ചിലടത്ത് പറയും ഇത് ബന്ധനമാണ് എന്ന് പറയും, ചിലടത്ത് പറയും ഇത് സംസാരമാണ് എന്ന് പറയും, ചിലടത്ത് ഇതാണ് സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയും. ഇങ്ങനെ പലതരത്തിൽ പറയും പ്രവേശത്തെ ഇങ്ങനെ എടുക്കുന്നു. അപ്പോൾ ആ നിശ്ചലമായ അവസ്ഥയിൽ നിന്ന് ഈ ചഞ്ചലമായ അവസ്ഥയിലേക്ക് വന്നു, ഇതാണ് അനുപ്രവേശം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അതെങ്ങനെ വരുന്നു അതിനടുത്ത് പറയുന്നു. ഇത് വളരെ നീണ്ട വ്യാഖ്യാനമാണ്, വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നു. അതുകൊണ്ടാണ് ഭാഷകാരൻ ഇത്രയും വിശദമായി ഇതിനെ വ്യാഖ്യാനിച്ചത്. തദ്ഭേദം തർഹി അവ്യാകൃതമാസീത് നാമരൂപാഭ്യാമേവ വ്യാക്രിയദാസോ നാമ അയമിതം രൂപയിരി തദിതമുക്തിയദർഹി നാമരൂപാഭ്യാമേവ വ്യാക്രിയതേ അസോ നാമ അയമിതം രൂപയിരി സ ഏഷ ഇഹ പ്രവിഷ്ട. അതാണ് സ ഏഷ ഇഹ പ്രവിഷ്ട, ഈ ഭാഗമാണ് കൂടുതൽ വ്യാഖ്യാനിച്ചത്. അവനിവിടെ പ്രവേശിച്ചിരിക്കുന്നു. ആ പ്രവേശം എന്ന് പറയുന്നത് ഇത് തന്നെ, ഈ അനുഭവം തന്നെ എന്നാണ് അതിനെ ഉപസംഹരിച്ചത്. എങ്ങനെയാ പ്രവേശം? അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. ആ നഖാഗ്രേഭ്യോ യഥാക്ഷുരക്ഷുരധാനെ അവഹിത സ്യാ വിശ്വംഭരോ വാ വിശ്വംഭരകുലായേ തന്ന പശ്യന്തി എന്നെടുത്ത് പറയുന്നു. ആ നഖാഗ്രേഭ്യ നഖാഗ്രമര്യാദ ആത്മനശ്ചൈതന്യം ഉപലഭ്യതേ. ഇവിടെ പ്രവേശിച്ചു അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നഖാഗ്രമര്യാദ എന്ന് വെച്ചാൽ ഈ ശരീരം മുഴുവൻ എന്താണ്, ശിരസ് മുതൽ പാദം വരെ ആ പാദമസ്തകം എന്നെല്ലാം പറയാറുണ്ട്. അതുപോലെ ആത്മനശ്ചൈതന്യം, സ്വരൂപപ്രകാശം, ബോധം, ഇതാണ് ആത്മചൈതന്യം എന്ന് പറയുന്നത്. അതനുഭവപ്പെടുന്നുണ്ട്, ഈ ശരീരത്തിൽ തന്നെ അനുഭവപ്പെടുന്നു, മനസ്സിലൂടെ അനുഭവപ്പെടുന്നു. ആ ബോധമാണ് ഇതിനെല്ലാം പറയുന്നത്. ആ ബോധമാണ് ഈ ശരീരസംബന്ധിയായിട്ടുള്ള എല്ലാ വികാരങ്ങളെയും അനുഭവിക്കുന്നത്. ആ ബോധമാണ് മനസ്സംബന്ധിയായിട്ടുള്ള വികാരങ്ങളെ അനുഭവിക്കുന്നത്. സുഖം ദുഃഖം ഈ രൂപത്തിൽ അതിനെ ഈ ശരീരത്തോട് ബന്ധപ്പെടുത്തി മാനസിക ധർമ്മങ്ങളെ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ബോധമാണ്. ഈ പ്രവേശം എന്ന് പറയുന്ന അതാണ് എന്ന് വിശദീകരിക്കുകയാണ്. തത്ര കഥമേവ പ്രവിഷ്ട, ഇതെങ്ങനെ പ്രവേശിച്ചിരിക്കുന്നു? ദൃഷ്ടാന്തത്തിലൂടെ പറയുന്നു. യഥാ ലോകേ ക്ഷുരധാനെ ക്ഷുരോധ്യേതേ അസ്മിൻ ഇത് ക്ഷുരധാനം തസ്മിൻ നാപിത അപസ്കരാധാനെ ക്ഷുരോ അന്തസ്തു ഉപലഭ്യതേ. കത്തി ക്ഷൗരകത്തി, ക്ഷൗരം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന കത്തി, ക്ഷുരധാനെ അത് വയ്ക്കുന്ന കൂട് പഴയകാലത്ത് പ്രത്യേക ഒരു കവറിനകത്ത് അത് വയ്ക്കും. ധ്യേതേ അസ്മിൻ ഇത് ക്ഷുരധാനം എന്ന് വയ്ക്കുന്ന തസ്മിൻ നാപിത ക്ഷൗരം ചെയ്യുന്നവൻ, അപസ്കരാധാനി അത് ഇരിക്കുന്ന ഇടം അതിനാണ് അപസ്കരം എന്ന് പറയും, വയ്ക്കുന്ന ഭാഗം. ഒരു കൂട്ടിനകത്ത് അതിട്ട് വയ്ക്കുള്ളൂ. ക്ഷുരു അന്തസ്ഥ സുലഭ്യതേ, അവൻ അതെടുത്ത് ഉപയോഗിക്കുന്നു, പിന്നീട് അതിനെ തിരിച്ച് അതിനകത്തേക്ക് വയ്ക്കുന്നു. അവഹിത പ്രവേശിത സ്യഥ, അപ്പോൾ എങ്ങനെയാണോ അത് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുന്നു, പിന്നെ അത് പുറത്തേക്ക് വരുന്നു. ആ ഒരു ഉദാഹരണത്തെ എടുത്ത് പറയുന്നത് ഒന്ന് അത് ഒരു കൂടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു, പിന്നെ അത് പ്രകടമാകുന്നു, പിന്നെ കാണിക്കാൻ പറ്റും. അതുപോലെ ഈ ചൈതന്യം ഈ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നു, അവിടെ നിന്ന് അത് പ്രകടമാകുന്നു, വ്യാപിച്ചിരിക്കുന്നു. എന്തിനാ അത് പുറത്തെടുക്കുന്നത്? അതുകൊണ്ടുള്ള ജോലി ചെയ്യുന്നതിന് വേണ്ടി. അവരെ ഈ ചൈതന്യം ഇങ്ങനെ പുറത്തു വരുന്ന എന്തിനു? ഇതിനെ ഗ്രഹിക്കുന്നതിന് വേണ്ടി. അതിൻ്റെ സ്വഭാവം എന്താണ്? ചേരിക്കുക. ബോധത്തിൻ്റെ സ്വഭാവം എന്താണ്? ഗ്രഹിക്കുക. അത്തരം ചില സമാനതകളുള്ളത് കൊണ്ട് അതിനെ എടുത്തു പറയുന്നു. ഇനി സർവ്വസാധാരണമായൊരു ഉപായം എന്നുള്ള അതിനൊക്കെ അതിനെടുത്തു പറഞ്ഞു. ഇനി അതിനും വ്യക്തമായൊരു ഉദാഹരണം സദാ പറയുന്ന ഒന്നാണ്. യഥാവ വിശ്വംഭരോ അഗ്നിഹി വിശ്വസ്യ ഭരണാ വിശ്വംഭര, വിശ്വത്തെ ഭരിക്കുന്നവൻ, ഈ വിശ്വത്തെ എല്ലാം സ്വാധീനമാക്കി വെച്ചിരിക്കുന്നവൻ, ജഗത്തെല്ലാം അഗ്നിക്ക് അധീനമാണ്. അഗ്നി തേജസ് ഊർജം എന്നെല്ലാം നമ്മൾ പറയുന്നു, അതിനധീനമല്ലേ ജഗത്തെല്ലാം? ആദിത്യൻ അഗ്നി സ്വരൂപനാണ്, ആദിത്യൻ അധീനമല്ലേ ഇതെല്ലാം? അതിനത് ഭൗതികമായി ചിന്തിച്ചാൽ ജഗത്തിനെ ഭരിക്കുന്നവനാണ് അഗ്നി. ജഗത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം അവൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത്, അവൻ തന്നെയാണ് ഇതിനെല്ലാം നിലനിർത്തുന്നത്, എല്ലാത്തിനെയും അവസാനം സംഹരിക്കുന്നത് അവൻ തന്നെ. അതാണ് അതിനെ വിശ്വംഭരൻ എന്ന് പറയുന്നത്. പരമാത്മാവിന്റെ പര്യായമാണ് വിശ്വംഭരൻ, വിശ്വത്തെ ഭരിക്കുന്നവൻ പരമാത്മാ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ച് സംഹാരങ്ങളെല്ലാം ചെയ്യുന്നവൻ, അതല്ലേ അഗ്നി ചെയ്യുന്നത്. ആ വിശ്വംഭരൻ വിശ്വംഭരകുലായേ നീഡേ അഗ്നി കഷ്ടാദോ അവഹിതസ്യാ, എങ്ങനെയാണോ അഗ്നി അതിൻ്റെ ഇന്ധനത്തിൽ ഒളിഞ്ഞിരിക്കുന്നത്, വിറകിലും മറ്റും കഷ്ടാദികളും. എന്താണ് കുലായം എന്ന് പറഞ്ഞാൽ നീടം, കൂട് എന്ന് പറയും. പക്ഷിയുടെ കുലായം, പക്ഷിയുടെ മറ്റു കൂട്, അതുപോലെ അത് ഇരിക്കുന്ന സ്ഥലം. അതുപോലെ അഗ്നി എവിടെ ഇരിക്കുന്നു? അത് സർവവ്യാപിയായിരിക്കുന്നു. ഉദാഹരണമായിട്ട് എടുക്കാം വിറകും മറ്റും. അപ്പോൾ ഈ ജഗത്തിനെ ഭരിക്കുന്നവനാണ്, നിലനിർത്തുന്നവനാണ് അഗ്നിയെങ്കിലും അവനെന്ത് ചെയ്യുന്നു? ഈ ജഗത്തിലെ ഓരോ അംശത്തിലും അവൻ ഒളിഞ്ഞിരിക്കുന്നു. കഷ്ടാദോ അവഹിത, കഷ്ടാദികളെന്ന് ഒളിഞ്ഞിരിക്കും. ഏത് സമയം അവിടെ നിന്ന് അവൻ പ്രകടമാകും. പ്രകടമായി കഴിഞ്ഞാൽ അവൻ ഈ മൂന്ന് പണിയും ചെയ്യും, സൃഷ്ടി സ്ഥിതി സംഹാരം മൂന്നും ചെയ്യും. അഗ്നിയുടെ സ്വഭാവമാണ് പറയുന്നു. തത്ര ഹി സ മധ്യമാനപലഭ്യതേ, മന്ഥനം ചെയ്യുമ്പോൾ ഉരസുകയും മറ്റും ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള പഴയകാലത്ത് അഗ്നി എടുക്കുന്നു യാഗത്തിനും മറ്റും. അവിടെ പ്രകടമാകുന്നു, അവിടെ ഉള്ളത് തന്നെ പ്രകടമാകുന്നു. തഥാച ക്ഷുര ക്ഷുരധാനേക ദേശീയ അവസ്ഥിത യഥാച അഗ്നി കഷ്ടാത് സർവതോവ്യാപ്യ അവസ്ഥിത. ഇത് സാമാന്യതോ വിശേഷ രണ്ട് തരത്തിലുള്ള ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ്. കത്തി അതിൻ്റെ കൂടിലിരിക്കുന്നത് അതൊരു എന്താണ്, ഒരു ഭാഗത്തിരിക്കുന്നു, ഒതുങ്ങിയിരിക്കുന്നു. അത് അതിൻ്റെ ഉള്ളിലൊരു ദേശത്തേ ഇരിക്കാൻ പറ്റും. അതാണ് നേരത്തെ പറഞ്ഞ അപസ്കാരം, ഒരു വിശേഷ ഭാഗത്തിരിക്കും. അഗ്നി അങ്ങനെയല്ല, അഗ്നി അകത്തും പുറത്തു വരും. അതിൻ്റെ അകത്തിരിക്കേണ്ട ആവശ്യമില്ല, പുറത്തുമുണ്ട്. അത് സർവവ്യാപിയായിരുന്നു, അതിൻ്റെ ഓരോ കണത്തിനും അത് വ്യാപിച്ചിരിക്കുന്നു. സാമാന്യ വിശേഷ ഭാവത്തിൽ അതിവിടെ പലതരത്തിൽ പറയാം. ഒരു ചൈതന്യ സാമാന്യ വിശേഷ ഭാവത്തിലിരിക്കുന്നു, സാമാന്യഭാവത്തിലിരിക്കുന്നു, സുഷുപ്തിയിൽ ഏകനായി നിശ്ചലനായി അടുത്ത പ്രകാശമായി, അല്ലെങ്കിൽ ഒരു തരത്തിലും വർണ്ണിക്കാൻ കഴിയാത്തവനായി സ്വപ്രകാശനായി, അങ്ങനെ അവിടെ ഇരിക്കുന്നു. അതിൻ്റെ സാമാന്യഭാവം, അവിടെ ഈ വിശേഷഭാവങ്ങളൊന്നുമില്ല. ഞാൻ അജ്ഞനാണ്, ഞാൻ ബന്ധനസ്ഥനാണ്, എനിക്ക് മോക്ഷം നേടുന്നത്, ഇതാണ് വിശേഷഭാവങ്ങൾ, ഇതൊന്നുമില്ല. സുഷുതിയിൽ ആ ചൈതന്യം സാമാന്യഭാവത്തിലിരിക്കുന്നു, ഒരു തരത്തിലും നിർവചിക്കാൻ കഴിയാത്ത രീതിയിൽ, ഒരു തരത്തിലും വർണ്ണിക്കാൻ കഴിയാത്ത രീതിയിൽ, ഒരു തരത്തിലും ബുദ്ധിക്ക് വിഷയമാക്കാൻ കഴിയാത്ത രീതിയിലിരിക്കുന്നതാണ് അതിൻ്റെ സാമാന്യഭാവം. ജാഗ്രസ്വപ്നങ്ങൾ വന്നാലോ അത് വിശേഷഭാവത്തിൽ വരും. ഇവിടെ ഞാനായി, ദൃഷ്ടാവായി, ശ്രോതാവായി, മന്ദാവായി, വിജ്ഞാതാവായി, പല ഭാവത്തിലുള്ളവരും കൂടെ ബന്ധനസ്ഥനായി, പിന്നെ മുക്തനായി, ഇതൊക്കെ വിശേഷഭാവം. ഇത് ജാഗ്രത, ആ രണ്ട് പ്രത്യേകതകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ രണ്ട് ഉദാഹരണങ്ങളെ കൊടുത്തത്. സാമാന്യ വിശേഷഭാവത്തിലിരിക്കുന്നു അഗ്നി, അതിൻ്റെ സാമാന്യഭാവത്തിൽ സർവത്ര ഇരിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഭൂമിയിലും എല്ലാം വിശേഷഭാവത്തിൽ സൂര്യനായും അഗ്നിയായും ജഠരാഗ്നിയായും എല്ലാ ഭാവത്തിലും ഇരിക്കുന്നു, അങ്ങനെ പറയാം. ഇനി സാമാന്യ വിശേഷഭാവത്തെ വേറെ തരത്തിലൂടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. സാമാന്യത സ്ഫൂർത്തി ആത്മനാദേഹം സഭ്യം എന്ന് സാമാന്യഭാവത്തിൽ അച്ചൈതന്യം ദേഹം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ചൈതന്യം എന്ന് പറയുമ്പോൾ പ്രാണൻ എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ ചൈതന്യം പലപ്പോഴും തെറ്റിദ്ധരിക്കും, പ്രാണനാണ്. പ്രാണശക്തി എന്നുള്ള തരത്തിലുള്ള ബോധശക്തിയായി ഈ ശരീരത്തിൽ അത്, ഉദാഹരണം പറഞ്ഞ സ്പർശനം എന്ന് പറയുന്ന ബോധം, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും അത് സ്പർശ എന്ന ബോധരൂപത്തിലിരിക്കുന്നു. ദർശനം, അതിനെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നു എല്ലാ ഭാഗങ്ങളെയും. ഇങ്ങനെ സർവരൂപത്തിൽ, ആ സാമാന്യ രൂപത്തിൽ ശരീരത്തിൽ ഇരിക്കുന്നു, ബോധരൂപത്തിൽ ഇരിക്കുന്നു. ഈ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം ഈ ശരീരത്തിൽ നമുക്ക് ആ ബോധമുണ്ടല്ലോ. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നുള്ള സംവേദനം അത് സദാ തൻ്റെ ഉള്ളിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഫുരണ രൂപത്തിൽ അതിരിക്കുന്നു. ഇനി വിശേഷിച്ച് മുമ്പിലിരിക്കുന്ന ഒന്നിനെ കാണുന്നതെങ്കിൽ അത് കാണുന്നവനായി, ശബ്ദത്തെ കേൾക്കുകയാണെങ്കിൽ കേൾക്കുന്നവനായി, അങ്ങനെ സാമാന്യ വിശേഷഭാവത്തിൽ, അങ്ങനെ പലതരത്തിലും പറയാം. അതിനുവേണ്ടി രണ്ട് ഉദാഹരണങ്ങൾ കൊടുത്ത് സാമാന്യ വിശേഷഭാവത്തിൽ ഇതാണ് ഈ അനുപ്രവേശം. ഈ അനുപ്രവേശത്തിലുള്ള ഈ അനുഭവം എന്ന് പറയുന്നത് വേറൊന്നുമില്ല, ഈ ജാഗ്രതത്തിൽ വന്നുള്ള ഈ സാമാന്യ വിശേഷ അനുഭവങ്ങളാണ്. അത് സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വന്നതിന് ശേഷമുള്ള ഏവ സാമാന്യത്തോ വിശേഷദിശ ദേഹം സദ്വ്യാപി അവസ്ഥിതാത്മാ. അങ്ങനെ ഈ ശരീരം വ്യാപിയായിരിക്കുന്നതാണ് ആത്മാവ്, പ്രത്യേക ചൈതന്യം. അതിങ്ങനെ സ്ഫുരണ രൂപത്തിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. തത്ര ഹി സപ്രാണനാദി ക്രിയാവാൻ ദർശനാദി ക്രിയാവാൻ സ്വലഭ്യത. രണ്ട് തരത്തിൽ മുഖ്യമായിട്ട്, ഒന്ന് പ്രാണനാദി വ്യാപാരങ്ങളോടുകൂടി, മറ്റൊന്ന് ദർശനാദി വ്യാപാരം കർമ്മേന്ദ്രിയ വ്യാപാരങ്ങളോടുകൂടി, അല്ലെങ്കിൽ ശരീര വ്യാപാരങ്ങളോടുകൂടി, മറ്റൊന്ന് ദർശന വ്യാപാരത്തോടുകൂടി, കാണുക കേൾക്കുക ജ്ഞാനേന്ദ്രിയ വ്യാപാരത്തോടുകൂടി, രണ്ടു തരത്തിൽ ഇരിക്കുന്നു. തസ്മാത് അത്രയും പ്രവിഷ്ടതമാത്മാനം പ്രാണനാദിക്കറവിഷ്ടം ന പശ്യന്തി ന ഉപലഭ്യത. അങ്ങനെ ഇവിടെ പ്രവേശിച്ചിരുന്നിട്ടും അവൻ്റെ ആ വാസ്തവ സ്വരൂപത്തെ തമാത്മാനം പറയും. ഇത് ആ സുഷുപ്തനായിരുന്നവനാണ് ഇവിടെ ഈ പ്രവൃത്തികളോടുകൂടിയിരിക്കുന്നത്, പ്രാണവ്യാപാരത്തോടും ദർശനം വ്യാപാര

മറ്റും പറയുന്നു നിഷദോഷ അത് പറയാം. സൃഷ്ടാദി വാക്യാനം ആത്മീകത്വ പ്രതിപത്യർത്ഥപരത്വ പ്രകൃതമേവ തസ്യ. അത് നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായ ചർച്ച. ഇതെന്തിനു വേണ്ടി ഏകനായിരുന്നവൻ ഈ നാനാരൂപത്തെ എന്തിനു പ്രാപിച്ചു? ശ്രുതി അത് പറയുന്നു, ഏകനായിരുന്നു നാനാരൂപത്തെ പ്രാപിച്ചു. ഇവരുടെ സമാധാനം എന്താണ്? തൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി. ആ സാക്ഷാത്കാരം അവിടെ സംഭവിക്കത്തില്ല, സംഭവിക്കുന്നില്ല. ഇവിടെ സംഭവിക്കേണ്ടതായ സാക്ഷാത്കാരം അതിവിടെ തന്നെ സംഭവിക്കണം, വേറൊരിടത്ത് സംഭവിക്കത്തില്ല. സുഹൃത്തി സംഭവിക്കത്തില്ല, സമാധി സംഭവിക്കത്തില്ല, മറ്റെന്തെങ്കിലും ഒരവസ്ഥയിൽ തുരിയ അതീതത്തിൽ അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല, അതിവിടെ തന്നെ സംഭവിക്കും. അതാണ് ശ്രുതി പറയുന്നത്. ശ്രുതി സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന അതിനു വേണ്ടിയാണ്, ഈ അനുപ്രവേശത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് വർണ്ണിച്ചിട്ട് എന്താ കാര്യം? സൃഷ്ടിയെക്കുറിച്ച്, സൃഷ്ടിയുടെ രഹസ്യത്തെ എന്തിനറിയണം? സൃഷ്ടിയുടെ രഹസ്യം തന്നെയാണ് സാക്ഷാത്കാരം, അതിൻ്റെ ഫലമാണ് പുരുഷാർത്ഥം. അതിനുവേണ്ടി പറയും ശ്രുതി, അതിനുവേണ്ടി പറയും. ആ നിർഗുണനായിരുന്നവൻ എന്തിനു ഈ ഭാവത്തെ പ്രാപിച്ചു? എന്തിനു ഈ അനുപ്രവേശമുണ്ടായി സാക്ഷാത്കരിക്കാൻ? എന്താ നിർഗുണത്തിൽ അവിടെ സാക്ഷാത്കാരം സാധ്യമല്ല. ഇവിടെ സാക്ഷാത്കരിച്ചാൽ പുരുഷാർത്ഥം സിദ്ധിക്കും, ഇവിടെ ഈ ജാഗ്രതത്തിൽ പുരുഷാർത്ഥം സിദ്ധിക്കും. അത് ശ്രുതി എന്നുള്ള നിലയ്ക്ക് ഇവിടെ പറയും. സൃഷ്ടി എന്തിനു വേണ്ടി എന്നല്ല പറയുന്നത്, ശ്രുതി എന്തിനങ്ങനെ പറഞ്ഞു എന്നാണ്. ശ്രുതി എന്തിനു സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു? ഫലത്തിൽ എന്താണ്? എന്തിനു സൃഷ്ടി എന്നാണ്. നിത്യമുക്തനിൽ എന്തിനു ഈ സൃഷ്ടി? അതാണ് ഈ സൃഷ്ടി. അത് ഇതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടി വേണ്ടി ചോദ്യം വരും. ആ ചോദ്യങ്ങൾ അവസാനിക്കുന്ന സ്ഥലം എവിടെയാണ്? കഴിഞ്ഞ ദിവസം ഇതാണ് ഇതിൻ്റെ സ്വഭാവം. അവിടെയാണ് അത് അവസാനിക്കുന്നത്. അത് കേവലനായിരിക്കുക, അതതിൻ്റെ സ്വഭാവം. അനുപ്രവേശം എന്ന് പറയുന്ന ഈ അവസ്ഥയിലേക്ക് വരിക, അതതിൻ്റെ സ്വഭാവം. ഇവിടെ അത് സ്വസ്വരൂപത്തെ സാക്ഷാത്കരിക്കുക, അതതിൻ്റെ സ്വഭാവം. അങ്ങനെ അവൻ മുക്തനാകുക, അതും അതിൻ്റെ സ്വഭാവം. അവന് പറഞ്ഞു അലാതത്തെ പോലെ അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് അതതിൻ്റെ സ്വഭാവം. അതിൽ പലതും ഇങ്ങനെ കാണുന്നു, ഇല്ലാത്തതെല്ലാം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നു, ഉള്ളതെന്താണോ അതിനെ മറയ്ക്കുന്നു. അതൊക്കെ ഇതിൻ്റെ സ്വഭാവം. അത് തന്നെ മായ എന്ന് പറയുന്നു, ആ സ്വഭാവത്തിൻ്റെ പേരാണ്. അത് പറയുന്നതിന് പറയുന്നത് ശ്രുതി വാക്യങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ്, ഈ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സൃഷ്ടാദി വാക്യാനം ആത്മീകത്വ പ്രതിവർത്തനം, അല്ലെങ്കിൽ സൃഷ്ടി പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, വേറൊരു വഴിയില്ല. ആ പരമാർത്ഥത്തെ എങ്ങനെ ബോധിക്കും? ആ ബോധിപ്പിക്കുന്ന ബോധിക്കേണ്ട രീതിയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വിശദീകരിക്കുന്ന രീതി ബോധിക്കുന്നു. ആ ബോധം അതിൻ്റെ പൂർണ്ണത അത് സംഭവിക്കുന്നു. എന്താണ് ബോധത്തിൻ്റെ അപൂർണത? ഈ ചോദ്യങ്ങൾ തന്നെ ആ ബോധത്തിൻ്റെ അപൂർണത, അപൂർണതയുടെ അടയാളമാണ് ഈ ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ അവസാനിച്ചത് ബോധിക്കണം, ഒരു ചോദ്യം ഇല്ലാതെ പറഞ്ഞു, നിശ്ചിന്തത പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടാണ് ഈ സൃഷ്ടി എന്നാണ് ശ്രുതി പറയുന്നത്. പ്രകൃതമേവ തസ്യ. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ഇവിടെ ഈ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് വേറെയാണ്, സാക്ഷാത്കാരം വേറെയാണ്, അങ്ങനെയൊന്നുമല്ല. ഇത് തന്നെയാണ് ആ ദർശനം, ഇവിടെ തന്നെയാണ് അതിൻ്റെ സാക്ഷാത്കാരം. പ്രകൃതമേവ തസ്യ ദർശനം. ഇവിടെ പറയുന്നത് ആ സാക്ഷാത്കാരത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി സാക്ഷാത്കരിക്കാൻ വേണ്ടി വേറൊരു സ്ഥലത്ത് പോകേണ്ട കാര്യമില്ല. സാക്ഷാത്കാരത്തെ കുറിച്ച് പറയുമ്പോൾ സാക്ഷാത്കരിക്കാൻ എവിടെ പോകും? അതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ രണ്ടാണെന്ന് ധരിക്കുന്നിടത്ത് അവൾ ഭാഷകാരൻ പറയും വ്യക്തമായിട്ട്. പക്ഷെ അത് സ്വയം വ്യക്തമാക്കാൻ ചെറിയ പ്രയാസമുണ്ട്. ഇവിടെയും അത് വേറെ ഭാഷയിൽ പറയുന്നത്. ഈ പറയുന്നതൊക്കെ തന്നെയാണ് ഇതിൻ്റെ സാക്ഷാത്കാരം. പക്ഷെ പറയുന്നത് സാക്ഷാത്കാരമാണെന്ന് എനിക്ക് ബോധിക്കുന്നില്ല. ചിന്തിക്കുക, എന്താ ആ ബോധനത്തിന് തടസ്സമായിരിക്കുന്നത്? അത് മാറുമ്പോൾ അത് സാക്ഷാത്കാരമായി മാറും. അശ്രവണം തന്നെ സാക്ഷാത്കാരം ഭാഷകാരടുത്ത് പറയും. അത് വേറൊരു സാക്ഷാത്കാരമില്ല. അങ്ങനെ പറഞ്ഞാൽ മതി. ശ്രവണം സാക്ഷാത്കാരമാണെന്ന് ശ്രുതിയോ ആചാര്യനോ പറഞ്ഞാൽ പോരെ? കേൾക്കുന്ന ശ്രോതാവിന് ബോധ്യപ്പെടണ്ടേ?
ബോധ്യപ്പെടാത്തത് കൊണ്ടാണല്ലോ ഇത്.

0: ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ശ്രുതി. ബോധ്യപ്പെട്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമുണ്ട്. ബോധ്യപ്പെടുന്നില്ല എന്നറിഞ്ഞുകൊണ്ടാണ് ബോധ്യപ്പെടുത്തുന്നത്. പക്ഷെ ബോധ്യപ്പെടുന്നില്ല എന്നുള്ളത് സ്വാനം. എന്താ അതിന് തടസ്സങ്ങൾ? ആ തടസ്സങ്ങളെ മാറ്റുന്നതിനാണ് ബാക്കിയല്ല. ശ്രവണം കഴിഞ്ഞ് ബാക്കി എന്തൊക്കെ വരുന്നു അതെല്ലാം അതിന് വേണ്ടിയിട്ടാണ്. ഇത് ശ്രവണത്തിലാണത് ബോധ്യപ്പെടേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഈ പറയുന്നതും അതിനു വേണ്ടി തന്നെയാണ്. അതിൻ്റെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് പ്രകൃതമേവ തസ്യ ദർശനം. ഈ ശാസ്ത്ര ചർച്ചയിൽ സർവത്ര തത്വചിന്തയിൽ സർവത്ര അവിടെ വിഷയം ഒന്നേ ഉള്ളൂ, സാക്ഷാത്കാരം. രണ്ടാമത് മറ്റൊന്നുമില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം വന്ന് അവസാനിക്കുന്ന ഈ സാക്ഷാത്കാരത്തിലാണ്. എന്നാൽ സാക്ഷാത്കാരം ഒന്ന് മാത്രം പറഞ്ഞാൽ പോരെ, മതി. പക്ഷെ സാക്ഷാത്കരിക്കുന്നില്ലല്ലോ. അവിടെ ആ സാക്ഷാത്കാരത്തിന് എന്തെങ്കിലും വിഘ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റുന്നതിന് ബാക്കിയുള്ളതല്ല. അതുകൊണ്ട് വിശദമായ നീണ്ട ചർച്ച ഇങ്ങനെ പോകുന്നതാണ്. അത് ശ്രുതി പ്രമാണമനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. രൂപം രൂപം പ്രതിരൂപ ബഭൂവ തദസ്യ രൂപം പ്രതിചക്ഷണായ. എത്ര വ്യാഖ്യാനിച്ചു കഴിഞ്ഞാലും ശരി, അപൂർണമാകുന്ന ഒരു മന്ത്രമാണ് ഇരുമന്ത്രവർണ്ണ. ആ മന്ത്രം ഈ കാര്യമാണ് പറയുന്നത്. ഈ സർവവും ആ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്.
1: ഓം നമഃ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
2: Om Kaishvaraya Venavet Prajapajat Prajapajatada Savarunaprakadayatvarunapajanamuntade ക്ഷിണാർജുതാമാലത ഉത്തരതലേമോ ഭേദം ഭേദേ ഭേദേ രാഷ്ട്രവിതരസ്യ അർജ്ജന്തേ അഥവാ

അവൃത്യൈ പ്രയത്നേ അന്തരീതുമനുഷ്യലോകാത്രുഷ്യാണ സന്മനുഷ്യാണ സമൂലം കൃണ.

0: ന പ്രയോജനം. ആൻഡ് വൈ ഇസ് ഇറ്റ് ക്രിയേറ്റിംഗ് വിത്തൌട്ട് എനി യൂസ്? സി ഇറ്റ് ഇസ് ഓഫ് നോ യൂസ് ഫോർ പ്രധാന. ഓഫ് ഇറ്റ്സ് ഓൺ ദർ ഇസ് നോ യൂസ്. വൈ ഇസ് ഇറ്റ് ക്രിയേറ്റിംഗ് സംതിങ് വിത്തൌട്ട് എനി കോസ്? പ്രയോജനമനുദ്ദിശ്യനമന്തോപി പ്രവർത്തത വിത്തൌട്ട് എനി റിസൾട്ട് ഇൻ മൈൻഡ്. ഈവൻ ആൻ ഇഡിയറ്റ് വിൽ നോട്ട് ഡു എനിത്തിങ്. Now, this pradhana, why should it do anything? Because it's an idiot. Basically, that's the reason. Because pradhana is insentient. Insentient means it's an idiot. So it is doing. But not just that. Apitu prayojanam uradi krutya pravartate iti. Tattu na prayojanam. Don't think it has no sense of usefulness. It has this idea. Okay, this creation I am going to use. What is the use? What is it going to use this creation for? Bhoga apavargartham hi tadrushyam purushasyeti. It creates having this in its mind as though in its creation aspect happens because it thinks it that this creation, this drishya is for the bhoga and apavarga of the purusha. Bhoga, the experience, and apavarga, the realization. When the Purusha sees the Tattvas, he gains realization. When the Purusha experiences the Tattva, he gains the experience. For according to his karma, he experiences the Jagat. Jati Ayur Bhogaha, he experiences the Jagat. And according to the sadhana, he experiences the Purusha. The Purusha means he knows himself. By knowing that this Jagat is something which is changing, and I am the one which is changeless. So that self I am, by knowing this, he gains the realization. So for that only, this creation comes into existence.
1: Om Namah Shivaya. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.

ദേവാ ദേവതാ ബൃഹസ്പതിർ ദേവതാ ഇന്ദ്രോ ദേവതാ വരുണോ ദേവതാ മൂർധാ സിരാ ധ്രുവാസി ധരുണാ ധർത്രിയാസി ധരാണി

0: ఆర్థడాక్స్ ట్రెడిషన్, నేను బ్రాహ్మిన్ ఫ్యామిలీ అండ్ ఎట్ వెస్టర్నర్స్ మే నాట్ బి అవేర్ దట్ అబౌట్ 50-60 ఇయర్స్ ఆర్ పర్హాప్స్ 80-90 ఇయర్స్ బ్యాక్ వెన్ బ్రిటిష్ వాజ్ రూలింగ్ ఇండియా, మోస్ట్ ఆఫ్ దిస్ బ్రాహ్మినికల్ ట్రెడిషన్స్, ఈవెన్ దిస్ వేద పాఠశాల అండ్ వేదిక్ ట్రెడిషన్ యు ఆర్ సీయింగ్ నౌ, ఈవెన్ దిస్ వాజ్ నాట్ దేర్. Many of the Brahmins, they have left their traditional life, they have started learning English, applying for some job under British government, they were satisfied with it. So even this Venkatraman's father, he was a pleader. So this boy, he was not doing any spiritual practice, he had never read Bhagavad Gita, Upanishad or any kind of Vedantic works. And you know that is 1893, the year when Swami Vivekananda has spoken in Chicago and the whole India was just revolutionized. And Bhagavan was getting awakened in 1896. So this Vivekananda's talks, that books were coming to Madurai also. So in his house was also there a book. And Bhagavan said, I could not even read that name Vivekananda. I just misread it as Vivekananda. I could not even read that name properly. I was just mispronouncing it as Vivekananda. So that much he was not at all aware about anything bookish. Anything spiritually, anything he has not read, apart from some Tamil poems written by saints, and of course in school, during British period, there were compulsory Bible teaching, that was there. So that Bhagavan has attended that class, that's all. So nothing. So in that period, somebody comes to Madurai, to his house, one of his relatives. And this boy, he was only 16 years old. He went to that person, that relative, one of his uncles. He asked, where are you coming from? You know the story. But it's so beautiful, you know, again and again, you can recollect it. Because Bhagavan himself has autobiographically written one work, Arunachala Ashtakam. In that work, Bhagavan says, I didn't know what this Arunachala is. I was not aware. Arivarum giriyana amartarum amma. See, I'm in a very difficult situation because that song in Tamil is filled with so much of devotion, so much of spiritual experience. I'm not able to translate it. Bhagavan says, Amma. If I translate it, Amma means mother. But the expression means, how to translate it in English, I don't know. He simply says, it is inexpressible. Bhagavan says it is inexpressible. What this hill is, it looks like an ordinary mountain, an inert rock mountain made of boulders, rocks. It looks like Arivaru Giri. Arivu in Tamil means, it also means knowledge. It also means consciousness. And Bhagavan says, this mountain looks like an inert piece of rock. Without consciousness. Without anything alive. And you know what it did to me? In Arunachala Ashtakam, Bhagavan says, you know how it worked on me, how it operated in me. Atishayam. Atishayam means it is great wonder. Itan Sayal. The way it entered my heart, the way Arunachala's grace penetrated into my life and just swallowed me alive, it is inexpressible. Atishayam itan Sayal. Nobody knows. Bhagavan says, Arivaridu Arkum. Nobody knows exactly what this Arunachala means. For many of us, who came to Trivannamalai, we recognized Arunachala's divinity, majesty, because Bhagavan told that it is Shiva himself. Otherwise, we would have just casually come and seen Arunachala and this Purana says that is all. But when Bhagavan says this is Shiva, then you see that it is Shiva. Then you see that it is God. So Bhagavan says, nobody knows what it is made of. I was an ordinary boy, going to school, having 3 times meals, having a very peaceful life in Madurai, studying for the livelihood, pijaipu. That is the word Bhagavan uses in Aksharamana Mala. Pijaipu means livelihood. And this person, that is Shiva, Arunachala, came and put mud in my food. That means my pijaipu, my livelihood was closed. He just finished me off. He came to Madurai, his grace descended there, and you know what happened? He came in the form of one of my relatives. It is not a relative who came. Who knows who came? Somebody came to my house and I went to him and asked, where are you coming from? And he said, 5 letters. In Tamil, you know, in the Shaivite tradition, these 5 letters are very important. Namashivaya.
1: Om Namah Shivaya. You are listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Shariravang manobhir eva upabhujyamani. Shariram, vaakku, manasu, idellam konde anubhavikkappadunnu. Sukadukke divayanamayathondana ellayidathum divayanamayittu പ്രയോഗിച്ചിരിക്കുന്നത്. ശരീരവാങ് മനോഭിർ, ശരീരം വാക്ക് മനസ്സ് എല്ലാം കൊണ്ടെന്ത് ചെയ്യുന്നു, ഉപഭുജ്യമാനെ അനുഭവിക്കപ്പെടുന്നു സദാ. അതിനെന്താണ്? വിഷയേന്ദ്രിയ സംയോഗ ജന്യെ, അതിനൊരു നിമിത്തമാണ് വിഷയവും ഇന്ദ്രിയവും തമ്മിലുള്ള സംയോഗം. അത് പറയും വിഷയേന്ദ്രിയ സംയോഗം കൊണ്ട് സുഖം അതുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ വിഷയേന്ദ്രിയ സംയോഗം ഇതിനൊരു നിമിത്തമാണ്. ഒരാൾ വന്ന് സ്തുതിക്കുന്നു, സ്വാമി വലിയ യോഗ്യനാണ്, മഹാനാണ്, അറിവുള്ളവനാണ് എന്നാൽ ആ സ്തുതിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, വിഷയം ആ സ്തുതിയും ശ്രവണേന്ദ്രിയവും തമ്മിൽ സംയോഗം ഉണ്ടാകും. സംയോഗം ഉണ്ടാകുമ്പോൾ അതൊരു നിമിത്തമായി ഉടനെ ഉള്ളിൽ സന്തോഷം വരുന്നു. കൊള്ളാം, നല്ല കാര്യമാണ്. ഉള്ളിൽ എന്ത് ചെയ്യുന്നു, ഉടനെ സന്തോഷം വരുന്നു. അപ്പം വിഷയേന്ദ്രിയ സംയോഗം, സ്തുതി എന്ന് പറയുന്ന വിഷയം, ശ്രവണേന്ദ്രിയം, അത് രണ്ടും തമ്മിലുള്ള സംബന്ധം ഉണ്ടാകുമ്പോൾ ഉള്ളിൽ എന്തുണ്ടാകുന്നു, ആനന്ദം ഉണ്ടാകുന്നു. അപ്പോൾ ഈ വിഷയേന്ദ്രിയ സംയോഗം എന്ന് പറയുന്നത് എന്താണ്, അതൊരു നിമിത്തമാണ്, അതിൽ നിന്നുണ്ടാകുന്നു, നിമിത്ത കാരണമാണ് ഉള്ളിൽ അതിഷ്ടം കൊണ്ട് സുഖം ഉണ്ടാകുന്നു. അതാണ് വിഷയേന്ദ്രിയ സംയോഗ ജന്യെ, വിഷയേന്ദ്രിയ സംയോഗം കൊണ്ട് പ്രകടമാക്കപ്പെടുന്നത്, അഭിവ്യക്തമാക്കപ്പെടുന്നത് എന്നർത്ഥം. അങ്ങനെയുള്ള ഈ സുഖദുഃഖങ്ങൾ ബ്രഹ്മാദിഷു സ്ഥാവരാന്തേഷു പ്രസിദ്ധേ, ബ്രഹ്മാവ് തുടങ്ങി എന്നർത്ഥം. സ്ഥാവരങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരമായി നിൽക്കുന്ന വൃക്ഷലതാദികൾ വരെ ഉള്ളതിൽ ഇത് പ്രസിദ്ധമാണ്, ലോകത്തിൽ പ്രസിദ്ധമാണെന്നർത്ഥം. ഇതെല്ലാം വൃക്ഷലതാദികൾ ബ്രഹ്മാവ് തുടങ്ങി സ്ഥാവരങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരമായി നിൽക്കുന്നു, ചലിക്കാൻ കഴിയാത്ത വൃക്ഷങ്ങളും മറ്റും, അതിൽ വരെ ഈ സുഖദുഃഖങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം പ്രസിദ്ധമാണ് എന്നർത്ഥം. ശാസ്ത്രത്തിലും ലോകത്തിലും പ്രസിദ്ധമാണ് എന്നർത്ഥം. സുഖദുഃഖങ്ങൾ ബ്രഹ്മാവ് തുടങ്ങിയുണ്ടോ, ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങേറ്റം തുടങ്ങി ഇങ്ങേറ്റം വരെയുണ്ട്. ദേവന്മാരും പരമമായ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അസുരന്മാരുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ അവർക്കും ദുഃഖം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് അവർ ദേവലോകം വിട്ട് ഓടിപ്പോകുന്നത്. അപ്പോൾ അവിടെയും ദുഃഖലേശം അവർക്കും അനുഭവിക്കേണ്ടി വരുന്നു എന്നർത്ഥം. അപ്പോൾ മനുഷ്യന്റെ കാര്യം പറയാനില്ല. അതിന് മനുഷ്യ ലോകം തുടങ്ങി മുകളിലോട്ട് പോകുന്നതോറും സുഖം കൂടിക്കൂടി വരുന്നു. ബ്രഹ്മലോകം വരെ സുഖത്തിന്റെ ആധിക്യമാണ് കാണുന്നത്. മനുഷ്യലോകം തുടങ്ങി താഴോട്ട് വരുമ്പോൾ അതല്ല സുതല രസാതല തലാതല പാതാളം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ലോകങ്ങളെക്കുറിച്ച്. ഈ ലോകങ്ങളിലേക്ക് ചെല്ലുമ്പോൾ

0: ഇന്ന് താഴോട്ട് താഴോട്ട് ചെല്ലും തോറും അവിടെ ദുഃഖം കൂടിക്കൂടി വരുന്നു എന്നാണ് പറയുന്നത്. അതാണ് ബ്രഹ്മാദിഷു സ്ഥാവരാദിഷു. ഈ ലോകത്തിൽ വരുമ്പോൾ അവിടെ സുഖദുഃഖ സമ്മിശ്രമായിരിക്കുന്നു, ഇവിടെ സുഖവും ദുഃഖവും ഒരുപോലെ ഇരിക്കുന്നു എന്നർത്ഥം. ഒരുപോലെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കൂടുതൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇതേ ദിവസം താരതമ്യമായി പോകും. അതിന് പറയുന്നത് പുണ്യപാപ സമ്മിശ്രമായിരിക്കുന്നു. ഈ പുണ്യപാപ ഏകദേശം തുല്യമായി വരുമ്പോൾ മനുഷ്യജന്മം കിട്ടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. മനുഷ്യത്വ അതാരഭ്യ ബ്രഹ്മാന്തേഷു ദേഹവസ്തു സുഖതാരതമ്യം അനുശ്രൂയതേ. ഇക്കാര്യം ശ്രുതിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. മനുഷ്യത്വാദാരഭ്യ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ആശിഷ്ഠോ ദൃഢിഷ്ഠോ ബലിഷ്ഠ എന്നെല്ലാം പറഞ്ഞ് ശ്രുതി പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ നല്ല ഇച്ഛാശക്തിയുള്ളവൻ, ശരീരത്തിനും മനസ്സിനും ഒക്കെ നല്ല ബലമുള്ള ഒരാള്, വേദമെല്ലാം ശരിക്കും അധ്യയനം ചെയ്തിരിക്കുന്നു, രാജ്യമെല്ലാം തന്റെ അധീനത്തിലാണ്, സുഖ ഉപഭോഗ സാധനങ്ങളെല്ലാം കൈവശമുണ്ട്, അതെല്ലാം അനുഭവിക്കുന്നതിനുള്ള ശേഷിയുമുണ്ട്. അങ്ങനെയുള്ള ഒരു യുവാവുമാണ്. അങ്ങനെയുള്ള ഒരു യുവാവിന് കിട്ടുന്നതിൽ നിന്നും നൂറരട്ടി ആനന്ദം മനുഷ്യ ഗന്ധർവന് കിട്ടും, അതിൽ നിന്നും നൂറരട്ടി ആനന്ദം ദേവഗന്ധർവന് കിട്ടും, അതിൽ നിന്നും നൂറരട്ടി ആനന്ദം പിതൃക്കൾക്ക് കിട്ടും, അതിൽ നിന്നും നൂറരട്ടി ആനന്ദം ആചാന ദേവന്മാർക്ക് കിട്ടും, അതിൽ നിന്നും നൂറരട്ടി ആനന്ദം കർമ്മദേവന്മാർക്ക് കിട്ടും, അതിൽ നിന്നും നൂറരട്ടി ആനന്ദം ദേവന്മാർക്ക് കിട്ടും, അതിന്റെ നൂറരട്ടി ആനന്ദം ദേവേന്ദ്രന് കിട്ടുന്നു, അതിന്റെ നൂറരട്ടി ആനന്ദം ബൃഹസ്പതിക്ക് കിട്ടുന്നു, അതിന്റെ നൂറരട്ടി ആനന്ദം പ്രജാപതിക്ക് കിട്ടുന്നു. ഇങ്ങനെയെല്ലാം ഉപനിഷത്തുകൾ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതായത് സുഖത്തിന്റെ താരതമ്യം ഇത് പറയുന്നുണ്ട്. ഇങ്ങനെ സുഖം കൂടിക്കൂടി പോകുന്നു എന്നർത്ഥം. അപ്പോൾ ആ ദേവന്മാരൊക്കെ അനുഭവിക്കുന്ന എത്രയോ വലിയ ആനന്ദമാണ്. അതിനാണ് ഇവിടെ പറയുന്നത് മനുഷ്യത്വാദാരഭ്യ ബ്രഹ്മാന്തേഷു. മനുഷ്യൻ തുടങ്ങി ബ്രഹ്മം വരെ ഉള്ളിടത്ത്, ബ്രഹ്മം വെച്ചാൽ ബ്രഹ്മാവ്, ദേഹവസ്തു ഇവർക്കെല്ലാം ദേഹമുണ്ട്. സുഖതാരതമ്യം അനുശ്രൂയതേ, സുഖതാരതമ്യം ശ്രുതികളിൽ പറയുന്നുണ്ട്. ഈ സുഖമൊന്നും പരമമായ സുഖമല്ല എന്നർത്ഥം. മനുഷ്യ ശരീരത്തിലിരുന്നു കൊണ്ട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖവും അത് പരമമായ സുഖമല്ല എന്നർത്ഥം. ഇനി മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ആത്മാവിന്റെ സുഖം അനുഭവിച്ച്, എല്ലാ സുഖവും ആത്മാവിന്റെ സുഖമാണ്, ആത്മസുഖം അനുഭവിച്ചു കഴിഞ്ഞാലോ അതും പരിച്ഛിന്നമാണ്, പരിമിതമാണെന്നർത്ഥം. എന്തുകൊണ്ട്? ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ഈ സുഖത്തെ അനുഭവിക്കുമ്പോൾ അത് ഉപാധികളിലൂടെ അനുഭവിക്കാൻ പറ്റും എന്നുള്ളൂ. നിരുപാധികമായ അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നർത്ഥം. നിരുപാധികമായി ഈ സുഖത്തെ അനുഭവിക്കണമെങ്കിൽ ശരീരം പോകണം എല്ലാ അർത്ഥത്തിലും, എന്നാലേ നിരുപാധികമായ സുഖസ്ഥിതിയിലെത്താൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോ ഈ ശരീരത്തിലിരുന്നു കൊണ്ട് അനുഭവിക്കുന്ന എത്ര വലിയ ആനന്ദമായാലും അത് സാധിച്ച് ഏറ്റക്കുറച്ചിലുള്ള ആനന്ദമാണ്. തദസ്തദ്ഭേദോഹോ ധർമ്മസ്യ താരതമ്യം ഗമ്യതേ. സുഖത്തിൽ കാര്യത്തിൽ താരതമ്യം ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ കാരണത്തിനും ഏറ്റക്കുറച്ചിലുണ്ട്. കാര്യം എന്ന് പറയുന്നത് ഇവിടെ സുഖമാണ്. ആ സുഖത്തിൽ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ ഇതിന് കാരണമായിരിക്കുന്ന ആ പുണ്യത്തിലും വ്യത്യാസമുണ്ട്, ആ പുണ്യത്തിന് കാരണമായിരിക്കുന്ന കർമ്മങ്ങളിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ശ്രേഷ്ഠകർമ്മം, അധമകർമ്മം, ശ്രേഷ്ഠതരമായ കർമ്മം, ശ്രേഷ്ഠതമമായ കർമ്മം, ഇങ്ങനെ കർമ്മങ്ങളിലും വ്യത്യാസമുണ്ടെന്നാണ്. തദസ്തദ്ഭേദോഹോ ധർമ്മസ്യ താരതമ്യം ഗമ്യതേ. പുണ്യത്തിൽ ഏറ്റക്കുറച്ചിൽ കാണുന്നുണ്ട്, അതുകൊണ്ട് അതിന് കാരണമായിരിക്കുന്ന കർമ്മങ്ങളിലും ഏറ്റക്കുറച്ചിലുണ്ട്, സുഖത്തിനും ഫലമായിരിക്കുന്ന സുഖത്തിലും ഏറ്റക്കുറച്ചിലുണ്ടെന്ന് പറയും. ധർമ്മ താരതമ്യ അധികാരി താരതമ്യം. സുഖത്തിന് ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ സുഖത്തിന് കാരണമായിരിക്കുന്ന പുണ്യത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്, അതിന് കാരണമായിരിക്കുന്ന കർമ്മത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്, ആ കർമ്മം ചെയ്യുന്ന അധികാരികളിലും ഉണ്ട് വ്യത്യാസം എന്ന് പറയും. അധികാരികളിലും താരതമ്യം ഉണ്ടെന്ന് പറയും. എല്ലാ കർമ്മങ്ങളും എല്ലാവർക്കും ചെയ്യാൻ വിധിച്ചിട്ടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം വ്യക്തിയിൽ തന്നെ വ്യത്യാസമുണ്ട്. വ്യക്തി തന്നെ ഏകരൂപത്തിലല്ല ഇരിക്കുന്നത്. വ്യക്തികളുടെ ശ്രദ്ധ, ശുചിത്വാദി കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്, ശേഷിയിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ വ്യക്തിയിൽ വ്യത്യാസമുണ്ടെങ്കിൽ അധികാരിയിലും വ്യത്യാസം വരുന്നു. എല്ലാവരും എല്ലാത്തിനും അധികാരികളല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് ജന്മം കൊണ്ട് നിശ്ചയിക്കപ്പെടുമ്പോഴാണ് അവിടെ വിവാദം ഉണ്ടാകുന്നത്. അവരുടെ യോഗ്യതയനുസരിച്ച് അധികാരിയെ നിശ്ചയിക്കുന്നിടത്ത് അഭിപ്രായ വ്യത്യാസം വരാൻ വഴിയില്ല. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ധർമ്മ താരതമ്യ അധികാരി താരതമ്യം. ധർമ്മത്തിൽ താരതമ്യം ഉണ്ടെങ്കിൽ അധികാരികളിലും താരതമ്യമുണ്ട്. പ്രസിദ്ധം ച അർത്ഥിത്വ സാമർഥ്യാധികൃതം അധികാരി താരതമ്യം. ഈ അധികാരികളിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നത് എന്താണ്? അധികാരിയുടെ ഒരു വിശേഷണം, ഒരു യോഗ്യത എന്ന് പറയുന്നത് അർത്ഥിത്വമാണ്. അതായത് കാമന, എന്താഗ്രഹിക്കുന്നുവോ അതിനുവേണ്ടി ഒരുവൻ പ്രവർത്തിക്കുന്നു. അപ്പൊ സ്വർഗത്തെ ആഗ്രഹിക്കുന്നവനാണ് സ്വർഗത്തിന് വേണ്ടിയുള്ള യാഗം ചെയ്യുന്നതിന് അധികാരി. അപ്പൊ അധികാരിയുടെ മുഖ്യമായ വിശേഷണം എന്ന് പറയുന്നത് അയാളുടെ സ്വർഗാർത്ഥിത്വമാണ്. സ്വർഗത്തെ അയാൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്, സ്വർഗകാമൻ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സ്വർഗ്ഗകാമനയുള്ളവൻ മതിയല്ലോ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത്. അല്ലാത്തവൻ എന്തിനാണ് സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യേണ്ടത്? കാരണം ഇപ്പോൾ സ്വർഗത്തിന്റെ കാമന അതിനു വേണ്ടിയിട്ടുള്ള യാഗം എന്നെല്ലാം പറയുമ്പോൾ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാകത്തില്ല. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗമോ യാഗമോ ഒന്നും ഒരു വിഷയമേ അല്ല, ചിന്തയ്ക്ക് വിഷയമേ അല്ല. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം സ്വർഗത്തിന് വേണ്ടിയുള്ള യാഗം എന്ന് കേൾക്കുമ്പോൾ അതെല്ലാം ഒരു കൃത്രിമമായിട്ട് തോന്നും. എന്തുകൊണ്ട്? അയാൾ അർത്ഥിയല്ല, സ്വർഗത്തെ ആഗ്രഹിക്കുന്നവനല്ല, അതുകൊണ്ട് അയാൾ സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുള്ളവൻ ആ യാഗത്തിന് അധികാരിയും അല്ല. അതുപോലെ പുത്രൻ വേണം, അതിനു വേണ്ടിയിട്ട് ഒരാൾ യാഗം ചെയ്യും. അപ്പോൾ അയാൾ പുത്രകാമനെ ഉള്ളവനാണ്, ആ യാഗം ചെയ്യാൻ അധികാരി, അല്ലാത്തവന് യാഗം ചെയ്യേണ്ട ആവശ്യമില്ല. ചക്രവർത്തി പദം ഒരാൾ ആഗ്രഹിക്കുന്നു, അപ്പോൾ അതിന് അത് അയാളുടെ ഒരു ആഗ്രഹമാണ് ചക്രവർത്തി പദം. അതിനു വേണ്ടിയിട്ടുള്ള യാഗമുണ്ട്. മഴ പെയ്യാൻ ഒരാൾ ആഗ്രഹിക്കുന്നു, അപ്പോൾ അത് അയാളുടെ ആഗ്രഹമാണ്, അപ്പോൾ അയാൾ അതിന് അധികാരിയായിരിക്കും. പക്ഷെ കാമന മാത്രം പോരാ, അധികാരിയുടെ വിശേഷണമായിട്ട് അടുത്ത് പറയുന്ന സാമർത്ഥ്യം, അത് ചെയ്യുന്നതിനുള്ള സാമർഥ്യവും വേണം എന്നറിയാം. രാജസൂയം പോലെയുള്ള യാഗങ്ങൾ വലിയ സമ്പത്ത് ആവശ്യമുള്ള യാഗമാണ്, അതിന് അതിന് ആഗ്രഹമുണ്ട്. എന്നാലും അത് ക്ഷത്രിയനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട്? അത്രയും സമ്പത്തൊക്കെ സമാഹരിക്കാൻ അവനെ പറ്റത്തുള്ളൂ, അല്ലാത്തവന് ആ യാഗം ചെയ്യാൻ പറ്റത്തില്ല. അത് സാമർഥ്യമാണ്. അതുപോലെ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതിനും അതിന് കാമനയും ശേഷിയും, ആഗ്രഹവും ശേഷിയും രണ്ടും വേണം. രണ്ടും ഉള്ളവനെ ചെയ്യാൻ പറ്റും. എല്ലാ കർമ്മങ്ങളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് നിയമം. ഒരു കർമ്മം ചെയ്യുന്നതിന് അവന് ആഗ്രഹവും ആ കർമ്മം ചെയ്യുന്ന അധികാരിയുടെ ശേഷിയും, ഇത് രണ്ടും എന്താണ്? ആ അധികാരിയുടെ വിശേഷണങ്ങളാണ്, അധികാരിയുടെ കർമ്മ ചെയ്യുന്നതിനുള്ള യോഗ്യതകളായി പരിഗണിക്കുന്നു. അതുകൊണ്ട് എന്ത് വരുന്നു? ഈ ആഗ്രഹങ്ങളും യോഗ്യതയും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അധികാരിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവനെ സംബന്ധിച്ചായാലും അങ്ങനെ തന്നെ, അവനതിന് കാമനയുണ്ടായിരിക്കണം, അതിനവന് യോഗ്യതയുണ്ടായിരിക്കണം. ആ യോഗ്യതയ്ക്കനുസരിച്ച് മോക്ഷത്തിൻ്റെതായ വിവിധ മാർഗങ്ങളിൽ അവൻ പ്രവർത്തിക്കുന്നു. മോക്ഷം കിട്ടുന്നത് അവൻ്റെ യോഗ്യതയനുസരിച്ച് അവൻ കാര്യങ്ങളെ ധരിക്കുന്നു, അതനുസരിച്ച് വിഭിന്ന മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. കർമ്മത്തിനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടിവിടെ പറയുന്നു, ആ അർത്ഥിത്വ സാമർഥ്യാധികൃതം അധികാരി താരതമ്യം. അർത്ഥിത്വം സാമർഥ്യം തുടങ്ങിയത് കൊണ്ടാണ് അധികാരികളിൽ താരതമ്യം വരുന്നത്. ആ അധികാരികളുടെ താരതമ്യം അനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്ന കർമ്മങ്ങൾ വിഭിന്നമാകുന്നു, കർമ്മത്തിൽ വ്യത്യാസം വരുന്നു, കർമ്മത്തിൽ വ്യത്യാസം അനുസരിച്ച് പുണ്യത്തിൽ വ്യത്യാസം വരുന്നു, ആ പുണ്യത്തിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് സുഖത്തിനും വ്യത്യാസം വരുന്നു. അതുകൊണ്ടാണ് പാപം ചെയ്യുന്നവനും ഇവിടെ സുഖമായി ജീവിക്കുന്നത്, ആനന്ദിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം അവൻ സുഖമെന്ന് പറയുന്നത് അവന്റെ കർമ്മത്തിന്റെ ഫലമാണ്. പൂർവ്വകർമ്മം അത്രമാത്രം പുണ്യം അവൻ സഞ്ചയിച്ചിട്ടുണ്ട്. ആ പുണ്യം അനുഭവ പുണ്യത്തിന്റെ ഫലമായ സുഖം അനുഭവിച്ചു തീരുന്നത് പോലെ അവൻ എന്തെല്ലാം പാപം ചെയ്തു കഴിഞ്ഞാലും അവൻ സുഖം തന്നെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? ഈ ധർമ്മത്തിന്റെ, അവന് ഏതോ ജന്മങ്ങൾ സഞ്ചയിച്ച പുണ്യം, ആ പുണ്യത്തിന്റെ ഫലമായി അവൻ സുഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ വർത്തമാന ജന്മത്തിൽ അവൻ എന്തെല്ലാം പാപം ചെയ്തു കഴിഞ്ഞാലും ശരി, ആ പുണ്യഫലത്തെ അവന് നശിപ്പിക്കാൻ പറ്റത്തില്ല. അവൻ ആ പുണ്യത്തിന്റെ ഫലമായി സുഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ആ സമയം സത്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ദുഃഖിക്കുന്നതായി കാണുന്നുണ്ട്. സത്കർമ്മമാണ് അവൻ നിരന്തരം അനുഷ്ഠിക്കുന്നു, പക്ഷെ അവന്റെ അനുഭവം ദുഃഖം, വ്യക്തിപരമായ അനുഭവം ദുഃഖം. എന്തുകൊണ്ട്? പൂർവ്വജന്മത്തിൽ ചെയ്ത ആ അധർമ്മം, അധർമ്മത്തിന്റെ ഫലമായ പാപം അതവനിരിക്കുന്നു. ആ പാപം ഫലം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ പാപത്തിന്റെ ഫലമായി അവൻ ദുഃഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. ആ ദുഃഖം എന്ന് പറയുന്നത് ആശ്രമത്തിൽ പോയാലും മാറത്തില്ല, സ്വാമിയെ കണ്ടാലും മാറത്തില്ല. എന്തുകൊണ്ട്? ഈ പാപം ഇവൻ അനുഭവിച്ച് തന്നെ തീരണം. അവിടെ ചെന്നാലും അവൻ അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും. ആശ്രമത്തിൽ ചെന്നാലും അസ്വസ്ഥമാവും, വേദാന്തം പഠിച്ചാലും അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും. ഭജന ചെയ്താലും സാധന ചെയ്താലും എല്ലാം എന്തുകൊണ്ട്? പാപം പ്രബലമാണെങ്കിൽ. ഈ സാധനങ്ങൾ കൊണ്ടൊന്നും ഈ പാപത്തെ നശിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ധർമ്മത്തിന് നാശം പറയുന്നുണ്ട്, പ്രായശ്ചിത്തം കൊണ്ടും മറ്റും നാശം പറയുന്നുണ്ട്. പറയുന്നുണ്ടെങ്കിലും പാപം പ്രബലമാണെങ്കിൽ എന്തൊക്കെ അഭ്യാസങ്ങൾ ചെയ്താലും ആ പാപത്തിന്റെ ഫലമായ ദുഃഖം അവനെവിടെ പോയാലും ശരി, അവൻ അനുഭവിച്ചു തന്നെ തീർന്നു. അത് അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ചെല്ലുമ്പോഴേ നിമിത്തങ്ങൾ വരും എന്നർത്ഥം. ആശ്രമത്തിൽ ചെന്നു കഴിഞ്ഞാലും ശരി, പാപം ഒരുപാടുണ്ടെങ്കിൽ അവിടെ ദുഃഖിക്കാനുള്ള നിമിത്തം വരും. അടുത്തു കൂടെ താമസിക്കുന്നപ്പോഴും ചുരണ്ടിക്കൊണ്ടിരിക്കും, ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇത് ഞാനൊരു തെറ്റും ചെയ്തിട്ട് ഇയാൾ എന്നെ ശല്യപ്പെടുത്തുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്റെ പാപം ഇവന് ദുഃഖം അനുഭവിക്കണമെങ്കിൽ ഈ അടുത്തൊരുത്തൻ വേണം, ഇവനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ വേണം. അപ്പോൾ അത് നമ്മൾ കാണുന്നുണ്ടോ, നമ്മുടെ അനുഭവമല്ലേ ഇതെല്ലാം. അപ്പോൾ ഈ ദുഃഖം ഇങ്ങനെ, സുഖവും അങ്ങനെ തന്നെ, അവനാരും ശല്യപ്പെടുത്തുന്നില്ലെന്ന് പറയും. എന്തുകൊണ്ട്? അവനാ പാപമില്ല. അപ്പോൾ ഈ നിമിത്തം വേണം ഇവനെ ഈ ദുഃഖം അനുഭവിപ്പിക്കണം. ഇത് ശാസ്ത്രത്തിൽ സമ്മതമായിട്ടുള്ള കാര്യമാണ്. ഈ താരതമ്യം ഉണ്ട് എന്നർത്ഥം. അധികാരികളിലും താരതമ്യമുണ്ട്. അതുകൊണ്ട് ഒരാൾ സൽക്കർമ്മം ചെയ്യുന്നു, അതുകൊണ്ട് അയാൾ പുണ്യം അനുഭവിക്കണമെന്നോ സുഖം അനുഭവിക്കണമെന്നോ, ദുഷ്കർമ്മം ചെയ്യുന്നു അതുകൊണ്ട് അയാൾ പാപം അനുഭവിക്കണമെന്നോ നിയമമില്ല. അത് ഈ ജന്മത്തിൽ തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങളല്ല. അത് തന്നെയാണ് പൂർവ്വജന്മങ്ങളുണ്ട് എന്ന് പറയുന്നതിന് ഒരു ഹേതുവും അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ട് തഥാച അടുത്ത് വേറൊരു വിഷയം പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വന്ന എന്താണ്? പുണ്യപാപങ്ങൾ അവിടെ ഫലമായി ഉണ്ടാകുന്ന സുഖദുഃഖ അനുഭവം, ഇതാണ് കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത്. ജ്ഞാനത്തിന്റെ ഫലമല്ല എന്നത്. അപ്പം നമ്മൾ ജ്ഞാനമൊക്കെ സമ്പാദിച്ചുകൊണ്ടിരുന്നാലും ഈ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതോ അത് നമ്മുടെ കർമ്മത്തിന്റെ ഫലമാണ്, അല്ലാതെ നമ്മൾ സമ്പാദിക്കുന്ന ജ്ഞാനത്തിന്റെ ഫലമല്ല. പക്ഷെ ജ്ഞാനം സമ്പാദിക്കുന്നതിന് പുണ്യം കാരണമാണ്. പുണ്യമുള്ളവനെ ജ്ഞാനം സമ്പാദിക്കാൻ പറ്റും, അതിന് പുണ്യം ഉണ്ടായിരിക്കും. വേദാന്തം ശ്രവിക്കുന്നതിന് പുണ്യം വേണം, പുണ്യമില്ലാത്തവന് ഇത് ശ്രവിക്കാൻ പറ്റത്തില്ല. അത് ഗ്രഹിച്ചാലും ഗ്രഹിച്ചില്ലെങ്കിലും വേദം ശ്രവിക്കുന്നതിന് അതിൻ്റെ പുണ്യം ഉണ്ടാകലേ പറ്റും, അല്ലാത്തവന് അത് ശ്രവിക്കാനുള്ള അവസരം ഉണ്ടാകത്തില്ല. ആ യോഗ്യത അനുസരിച്ച്, മറ്റു യോഗ്യത അനുസരിച്ച് അത് ഫലം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ ആര് ശ്രവിക്കാൻ പാടില്ല എന്ന് നിഷേധിക്കുന്നതിനും അർത്ഥമില്ല. കാരണം പുണ്യം ഉണ്ടെങ്കിൽ ആരും നിഷേധിച്ചു വെച്ചാലും ശ്രവിക്കും, കാരണം ഇത് ശ്രവിക്കാൻ പാടില്ല എന്ന് നിഷേധിച്ചു വെച്ചിട്ട് ശ്രവിക്കുന്നില്ല. എന്തുകൊണ്ട്? പുണ്യം ഉണ്ടെങ്കിൽ അത് ശ്രവിച്ചേ പറ്റും. കാരണം ഉണ്ടെങ്കിൽ അവശ്യം അതിന്റെ കാര്യം ഉണ്ടായേ തീരും. കാരണ സാമഗ്രികളെല്ലാം ഒത്തുചേർന്നു കഴിഞ്ഞാൽ കാര്യം സംഭവിച്ചതിന് തീർന്നുവെന്നാണ് നിയമം. അതിന്റെ കാര്യത്തെ തടയാൻ പ്രബലമായ പ്രതിബന്ധങ്ങളൊന്നും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ കാര്യം സംഭവിച്ചതിന് തീരും. അപ്പോൾ വേദം ശ്രവിക്കാൻ പാടില്ല എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാലും അതിനുള്ള പുണ്യം ഉള്ളവനാണെങ്കിൽ അത് ശ്രവിച്ചു തന്നെ തീരും, പുണ്യത്തിന്റെ ഫലമാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് പുണ്യഭാവങ്ങൾ അവശ്യം ഫലം കൊടുക്കുന്നതിന് ഒന്നിനും തടയാൻ പറ്റത്തില്ല. സത്കർമ്മങ്ങളോ ദുഷ്കർമ്മങ്ങളോ, സത്കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് പാപത്തെ അങ്ങനെ നശിപ്പിക്കാൻ പറ്റത്തില്ല, പ്രബലമായ പാപത്തെ. ദുർബലമായ പാപത്തെ നശിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ പുണ്യത്തെയും, ദുർബലമായ പുണ്യത്തെ ദുഷ്കർമ്മങ്ങൾ നശിപ്പിക്കും, പക്ഷെ പ്രബലമായ പുണ്യത്തെ നശിപ്പിക്കാൻ ഒക്കത്തില്ല. അതായത് ഒരുത്തം ദുഷ്കർമ്മം ചെയ്യുന്നു, ദുഷ്കർമ്മം ചെയ്യുമ്പോൾ ആ ദുഷ്കർമ്മം കൊണ്ട് അയാളുടെ പുണ്യം നശിച്ചു പോകേണ്ടതല്ലേ, അയാൾ പിന്നെ ദുഃഖം അനുഭവിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളിലിരിക്കുന്ന പുണ്യം ദുർബലമാണെങ്കിൽ ഈ ദുഷ്കർമ്മം കൊണ്ട് നശിച്ചു പോകും, പക്ഷേ പുണ്യം പ്രബലമാണെങ്കിൽ അയാൾ അത് നശിക്കത്തില്ല, ആ പുണ്യം ഫലം കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ പുണ്യമുള്ളവൻ എന്തുകൊണ്ട് പിന്നീട് ദുഷ്കർമ്മം ചെയ്യുന്നു? ആ പുണ്യം അയാളിലിരിക്കുന്നതുകൊണ്ട് അയാൾ പിന്നെ സത്കർമ്മം തന്നെ ചെയ്യേണ്ടതല്ലേ എന്ന് സംശയിക്കാം. പറയുന്നു, പുണ്യപാപങ്ങൾ കേവലമായിട്ടിരിക്കത്തില്ല, പുണ്യം ഇരിക്കുന്നതോടൊപ്പം തന്നെ ആ വ്യക്തിയിൽ പാപവും കാണും, ഒറ്റയ്ക്ക് ഒരു വ്യക്തിയിനും ഇരിക്കത്തില്ല. അപ്പോൾ ദുഷ്കർമ്മം ചെയ്യുന്നതിനുള്ള പാപം അയാൾ കാണും, സുഖം അനുഭവിക്കുന്നതിനുള്ള പുണ്യമുണ്ട്. ഇത് സമ്മിശ്രമായിട്ടാണ് മനുഷ്യജന്മം വരുന്നത്. മനുഷ്യജന്മത്തിൽ പുണ്യവും പാപവും കാരണമാണ്. ദുഷ്കർമ്മം ചെയ്യുന്നതിനുള്ള പാപം, പാപവാസന അയാൾ ഇരിക്കുന്നതുകൊണ്ട് അയാൾ ദുഷ്കർമ്മം ചെയ്യുന്നു. ആ ദുഷ്കർമ്മം അയാൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, ദുഷ്കർമ്മമായി ചെയ്യുന്നു. അപ്പോൾ പുണ്യ വാസനകളിരിക്കുന്നതുകൊണ്ട് അയാൾ അതിന്റെ ഫലമായ സുഖം അനുഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് ധർമ്മശാസ്ത്രങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? സിദ്ധാന്തി പറഞ്ഞു വരുന്നത് ഈ നിയമങ്ങളെല്ലാം ശരിയാണ്. വ്യാവഹാരിക തലത്തിൽ കർമ്മം, അതിന്റെ ഫലമായ സുഖദുഃഖം, ഇതെല്ലാം ഇതിനെ അദ്വൈതീയം സ്വീകരിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടുള്ള ജന്മം, മരണം, പുനർജന്മം, ഇതെല്ലാം അദ്വൈതത്തിന് വിരുദ്ധമായ കാര്യങ്ങളെല്ലാം, അതിനെല്ലാം സമ്മതിച്ചുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിന്റെ അവസാന ഭാഗത്തിൽ മാത്രമേ ഇനി വ്യത്യാസം വരുന്നുള്ളൂ. ആ കാര്യം നമ്മൾ തുടർന്ന് ചർച്ച ചെയ്യും. ഗുരുസ്മരണയോടുകൂടി നമ്മുടെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കും.
1: ഓം നമഃശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: Sarvatma Bhavam Adinda Phalam Yedirvanano Angana ഇവിടെ വന്ന് ഈ ജാഗ്രതയിലിരുന്നതിനെ ആ തത്വത്തെ ഗ്രഹിക്കുന്നത്, ആ തത്വത്തെ ബോധിക്കുന്നത്, അവൻ ആ നിത്യബന്ധനത്തിൽ നിന്ന് മോചിക്കുന്നു. പിന്നീട് അവൻ നിത്യമുക്തനായിരിക്കുന്നു. ആ ബോധം കൊണ്ട്, അപ്രമേയമായിരിക്കുന്ന ആ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം കൊണ്ട്, ആ ബോധത്തിന് വേണ്ടി ഇതെല്ലാം സംഭവിക്കുന്നു. സ്വസ്വരൂപത്തെ ബോധിക്കുന്നതിന് വേണ്ടി അവിടെ സ്വസ്ഥനായിരുന്നിട്ട് സൃഷ്ടിച്ച് അതിലേക്ക് അനുപ്രവേശം നടത്തി, അതാണ് പറഞ്ഞു വരുന്നത്. ഇന്നിവിടെ ബോധിക്കുന്നു. എന്താ പ്രയോജനം? അവൻ നിത്യമുക്തനായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അവൻ നിത്യമുക്തനായിരുന്നു, പക്ഷെ അവൻ ഇതിലേക്ക് വന്നുപെടുന്നു. ഇതിൽ നിന്നുള്ള മോചനമാണ് അതിൻ്റെ പ്രയോജനം. എന്തായാലും ആ അവസ്ഥയിൽ നിന്ന് ചുതി സംഭവിക്കുന്നു, ഇതിലേക്ക് വരുന്നു. ഇനി ഇതിൽ നിന്ന് മോചനം കിട്ടും, എന്നാലേ അതിന് നിത്യമുക്തി എന്ന് പറയാൻ പറ്റും. നിത്യബന്ധനത്തിൽ നിന്നുള്ള മോചനം കിട്ടും. അങ്ങനെ വരുമ്പോൾ എന്താണ്? അവൻ അവിടെയും നിത്യമുക്തനാണ്, ഇവിടെയും നിത്യമുക്തനാണ്. അതാണ് അവൻ ഗ്രഹിക്കുന്നത്. അവൻ സുഷുപ്തനായിരിക്കുമ്പോഴും അവൻ മുക്തനായിരിക്കും, ഈ ജാഗ്രത സ്വപ്നങ്ങളിലും മുക്തനായിരിക്കും. ആ സുഷുപ്തനായിരുന്ന ആ മുക്തി അത് അനുഭവവേദ്യമാണ്. പക്ഷേ ജാഗ്രത സ്വപ്നങ്ങളിലുള്ള ഈ മുക്തി അത് അനുഭവവേദ്യമാണ്. ആ സുഷുപ്തനായിരിക്കുമ്പോഴുള്ള സാക്ഷാത്കാരം അത് അനുഭവവേദ്യമല്ല, കാരണം അവിടെ ഈ കർണങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെയുള്ള സാക്ഷാത്കാരം, ഈ ജാഗ്രതയുള്ള സാക്ഷാത്കാരം അത് അനുഭവവേദ്യമാണ്. ഇതാണ് വ്യത്യാസം. ഇവിടെ സാക്ഷാത്കാരം അനുഭവവേദ്യമാണ്, ഇവിടെ മുക്തി അനുഭവവേദ്യമാണ്. ആ ഒരു അനുഭവത്തിൽ നോക്കുമ്പോൾ എന്താണ്? പിന്നെ അവിടെ സുഷുപ്തി, ജാഗ്രത, സ്വപ്നം ഇത്തരം ഭേദങ്ങളില്ല. അതാണ് അദ്വൈതം. അതാണ് ജീവാത്മ പരമാത്മ ഏകത്വം. തതോ മാം തത്വതോ ജ്ഞാത്വ വിശദേ തദനന്തരം തഥ അനന്തരം ഭഗവത്ഗീതയിൽ പറയുന്നു. അനന്തരം അഥാതോ ബ്രഹ്മജിജ്ഞാസ. ഇതെല്ലാത്തിനും ശേഷം, ഇതിനെന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നേടിയതിനു ശേഷം, അതാണ് മാം തത്വതോ ജ്ഞാത്വ, എന്നെ യഥാർത്ഥമായി അറിഞ്ഞിട്ട്, എൻ്റെ തത്വത്തെ അറിഞ്ഞിട്ട് എന്നാണ്. ആ തത്വത്തെ, തത്വത്തിൽ അറിയുക, അത് ഇവിടെ തന്നെ പല തരത്തിലും പറഞ്ഞിട്ടുണ്ട്. അഹമാത്മാ സർവഭൂതാശിസ്ഥനായി അറിയുക, ഉത്തമ പുരുഷസ്തന്യ പരമാത്മ്യതിദാഹൃത, എന്നെ പരമാത്മാവായിട്ട് അറിയുക. ഇത്തരത്തിൽ പലതരത്തിൽ അവിടെ വിശദീകരിച്ചാണ്. താത്വികമായിട്ടുള്ള ജ്ഞാനം, അഹമാദിശ്ച മധ്യഞ്ച ഭൂതാനാം മന്ദയവച, എത്രയോ തരത്തിൽ അവിടെ വിശദീകരിച്ചു. അങ്ങനെ യഥാർത്ഥമായി സ്വസ്വരൂപത്തെ അറിഞ്ഞിട്ട് വിശദേ തദനന്തരം അവൻ ആ പുരുഷാർത്ഥത്തെ പ്രാപിക്കുന്നു, മുക്തനായിത്തീരുന്നു. തദ്ഹഗ്രം സർവവിദ്യാന വാക്യദേ അമൃതം തഥ. ഈ ബോധം, ഇവിടെ ശ്രുതി ഉപദേശിക്കുന്നതായ ഈ ബോധം, അതാണ് സർവവിദ്യാനാം അഗ്രം. സർവവിദ്യത്തെ വിദ്യകളായ പ്രാണം ശ്രേഷ്ഠമായിരിക്കുന്നത്, പ്രഥമമായിരിക്കുന്നത്, മുഖ്യമായിരിക്കുന്നത്. ഈ ഒരു അറിവിന് മാത്രമേ ഈ സംസാരത്തിൽ നിന്നും ആത്യന്തികമായി അവനെ മോചിപ്പിക്കാൻ കഴിയൂ. പ്രാപ്യത ശമൃതം, അതിൽ നിന്നവൻ മുക്തിയെ പ്രാപിക്കുന്നു. ഇത്യാദി സ്മൃതിഭിഷ്ട ഭേദദർശന അപവാദാച്ച സൃഷ്ടിയാദി വ്യാഖ്യാന ആത്മീകത്വ ദർശനാർത്ഥ പരത്വോ. അതുകൊണ്ട് പറയുന്നു സൃഷ്ടിയാദി വ്യാഖ്യാനം, ഇവിടെ സൃഷ്ടിയെക്കുറിച്ചൊക്കെ പറയുന്നു പലതരത്തിൽ. സാന്ത്വികത്തിലും മറ്റും നമ്മളത് വിശദമായി ചർച്ച ചെയ്തു. ഐതിഹ്യത്തിൽ പറഞ്ഞ സൃഷ്ടിയെക്കുറിച്ച്, അപ്പോൾ പലതരത്തിലും സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു സൃഷ്ടിയാദി വാക്യം. അത് ബഹിർമുഖമായി സൃഷ്ടി എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഗവേഷണം നടത്താൻ വേണ്ടിയിട്ടല്ല, അദ്വൈതിയുടെ മതമനുസരിച്ച്. അങ്ങനെയാണെന്ന് പറയുന്നവരുണ്ട്, മറ്റ് ദാർശനികന്മാരല്ലെങ്കിൽ മറ്റ് തത്വചിന്തകന്മാരൊക്കെ അങ്ങനെയൊക്കെ പറയുമായിരിക്കും. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അദ്വൈതത്തിൽ എന്താണെന്നാണ്. അദ്വൈതത്തിൽ സൃഷ്ടിയാദികളെ കുറിച്ച് പറയുന്നത് ഒരിക്കലും സൃഷ്ടി എങ്ങനെയാണ് എന്ന് ബഹിർമുഖമായി സൃഷ്ടിയുടെ രഹസ്യത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് കേവലം ആ ജീവന്റെ അന്തർമുഖതയ്ക്ക് വേണ്ടി മാത്രം പറയുന്നു. അന്തർമുഖത എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഈ ഭേദബുദ്ധി ഇല്ലാതാകുന്നത്, ഭേദദർശന അപവാദ. അതിൻ്റെ താല്പര്യം അതാണ്, ഈ ഭേദദർശനത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഭേദബുദ്ധിയെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല, ഭേദബുദ്ധിയെ വളർത്താൻ വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെ ഉണ്ടായി, അത് പരമാണുവിൽ നിന്നാണ്, പരമാണു എങ്ങനെ ഉണ്ടായി, അതിന് കാരണം എന്താണ്, ഏത് പരമാണുവിൽ നിന്നാണ് ഉണ്ടായത്, ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ബുദ്ധി ബഹിർമുഖമായി ചിന്തിച്ച് അനവസ്ഥയിൽ അത് ഇതിൻ്റെ ഗുണവും ദോഷവും. ഒരിക്കലും ബഹിർമുഖമായ അന്വേഷണം ഇതിനെ വെളിപ്പെടുത്തത്തില്ല. കാരണം എന്തുകൊണ്ട്? ബഹിർമുഖമായ അന്വേഷണത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അനവസ്ഥയിലെത്തി ഒരവസ്ഥ ഒരു നിലയില്ലാതെ വരും. കാരണം ബുദ്ധിക്ക് പരിമിതി, ബുദ്ധി മായാകാര്യമാണ്, മായ അനന്തം അനർവചനീയമാണ്. അതുകൊണ്ട് അതിനെ പിന്തുടർന്ന് പോകുന്നവൻ എപ്പോഴും ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥ, അതിൽ നിന്ന് വേറൊരവസ്ഥ, ഒരു ഒരു നിഗമനത്തിൽ നിന്നും അടുത്ത നിഗമനത്തിലേക്ക്, അതിൽ നിന്ന് അടുത്ത, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്രതിഷ്ഠ, അതിന് പ്രതിഷ്ഠയില്ലവരുടെ ബഹിർമുഖതയുടെ ഒരു ദോഷം. അപ്പോൾ സൃഷ്ടിയെക്കുറിച്ച് ബഹിർമുഖമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ ഇതാണ് സൃഷ്ടിയുടെ രഹസ്യമെന്ന് നമ്മൾ കണ്ടെത്തും. പക്ഷെ അടുത്ത നിമിഷം അത് മാറ്റി പറയേണ്ടി വരും. ബുദ്ധി അവിടെ അനുവദിച്ചത് ബുദ്ധി പറയും, അതല്ല, ഇതിനും അപ്പുറമുണ്ട്, ഇതിനും അപ്പുറമുണ്ട്. ഇതിനൊരേ ഒരു പരിഹാരമേ ഉള്ളൂ, എന്താണ്? അന്തർമുഖത. അന്തർമുഖമായാലോ ബുദ്ധിയുടെ അനവസ്ഥ ദോഷം അവിടെ അവസാനിക്കും, പിന്നെ ബുദ്ധിക്ക് പോകാൻ ഇടമില്ല. സുസ്വരൂപത്തെ, പ്രത്യേക സ്വരൂപത്തെ മറികടക്കാൻ ബുദ്ധിക്ക് കഴിയില്ല. എന്നുകൊണ്ട് ഏതോ വാച്ചോ നിവർത്തന്തി, അവിടെ നിന്ന് അത് പിൻവാങ്ങും. ബുദ്ധി പിൻവാങ്ങുന്ന ഇടമാണ്, അതങ്ങനെയല്ല, ബാഹ്യമായിട്ട് അങ്ങനെയല്ല, അത് പിൻവാങ്ങേണ്ട ആവശ്യമില്ല. അത് അനവസ്ഥയിലേക്ക് പോയിക്കൊണ്ടേ അന്വേഷണം ഒരിക്കലും അവസാനിക്കാതെ വരും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പിൻവാങ്ങേണ്ടി വരും. പരമാർത്ഥത്തിലെത്തിയ ബുദ്ധി പിൻവാങ്ങും, അത് അന്തർമുഖമായേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് സൃഷ്ടിയെക്കുറിച്ചുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, അതൊരിക്കലും ബുദ്ധിയെ ബഹിർമുഖമാക്കാനോ ബഹിർമുഖമായി സൃഷ്ടിയുടെ രഹസ്യത്തെ കണ്ടുപിടിക്കാനോ ഉള്ളതല്ല. അതുകൊണ്ടാണ് ഭൗതികവും ആധ്യാത്മികവും തമ്മിലുള്ള വ്യത്യാസം. ഭൗതികവും ആധ്യാത്മികവും ആത്യന്തികമായി ഒരു ലക്ഷ്യത്തിലെത്തിച്ചേരും, ഒരു ലക്ഷ്യത്തിലെത്തിച്ചേരും എന്ന് പറയും. എങ്ങനെയാണത്? അതായത് ബഹിർമുഖമായ ഈ അന്വേഷണം ഇത് അനവസ്ഥയിൽ നിന്ന് അനവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില ബുദ്ധികളുടെ വിവേകം ഉണ്ടാവും, ഇത് ശരിയാകത്തില്ല, എല്ലായിടത്തും ഉണ്ടാവും ഇത് ശരിയല്ല. അപ്പോൾ ബഹിർമുഖമായി അന്വേഷിക്കുന്നവനും ഒരു കാലത്ത് അന്തർമുഖമാവും, അന്തർമുഖമായി അവൻ ആ സത്യത്തിലെത്തിച്ചേരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഭൗതികവും ആധ്യാത്മികവും ഒന്നാവും. അങ്ങനെ അല്ലെങ്കിൽ ഇത് രണ്ടും രണ്ടായി തന്നെ പോയിക്കൊണ്ടിരിക്കും, രണ്ട് സമാന്തരമായ രണ്ട് അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായ രണ്ട് ദിശകളിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതിൽ ഏതൊരു ബുദ്ധിക്കാണോ അന്തർമുഖത വരുന്നത്, അത് ബഹിർമുഖമായ അന്വേഷണം അവസാനിപ്പിക്കുന്നു. ആ ബുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത് ഭേദദർശന അപവാദം. അവിടെ ഭേദബുദ്ധിയെ നിഷേധിക്കുന്നു. സൃഷ്ടിയാദിവാക്യാന ആത്മീകത്വ ദർശനാർത്ഥം വരുന്നു, അവിടെ ആത്മീകത്വത്തെ ബോധിപ്പിക്കുന്നു. അവിടെ ബുദ്ധി സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു, അതാണ് ആത്മീകത്വ ദർശനം. അതിനുവേണ്ടിയാകുന്നു സൃഷ്ടിവാക്യങ്ങളെല്ലാം, അതിനു വേണ്ടിയിട്ടാണ്. അതാണ് സൃഷ്ടിയുടെ രഹസ്യം. അല്ലാതെ ബാഹ്യമായി കണ്ടെത്തുന്നതൊരിക്കലും സൃഷ്ടിയുടെ ആത്യന്തികമായ രഹസ്യമല്ല, അതൊരു താത്കാലിക രഹസ്യം. അത് മാറിപ്പോകാൻ കാത്തിരിക്കുന്ന രഹസ്യമാണ്. രഹസ്യം ഒന്നേ ഉള്ളൂ, സ്വസ്വരൂപം. രഹസ്യ ഏകാന്തേ സ്ഥിതം, ഏകാന്തത്തിൽ സ്ഥിതി ചെയ്യുന്നതൊന്നും മാത്രമാണ്, ബാക്കിയെല്ലാം ബാഹ്യമായി സ്ഥിതി ചെയ്യുന്നതാണ്. അതുകൊണ്ടിവിടെ എന്ത് വിഷയമാണ് ചർച്ച ചെയ്തു വരുന്നത്? എന്താണ് ഈ സൃഷ്ടി? എന്താണ് ഈ അനുപ്രവേശം? എന്താണ് അതിൻ്റെ പ്രയോജനം? എന്താണ് ആ നിർഗുണം? എന്താണ് സഗുണം? അതിനോട് സംസരിക്കുന്നു, ഉപസംഹരിക്കുന്നു. തസ്മാ കാര്യസ്ഥസ്യ ഉപലഭ്യത്വമേവ പ്രവേശ. അതുകൊണ്ടെന്താണ് കാര്യസ്ഥസ്യ ഉപലഭ്യത്വം? ഈ പ്രവേശം എന്ന് പറയുന്നത് എന്താണ്? കാര്യസ്ഥനായിരിക്കുന്നതാണ്. കാര്യസ്ഥനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ ജാഗ്രത സ്വപ്നങ്ങളിലിരിക്കുക, അത് തന്നെ കാര്യസ്ഥനായിരിക്കുക. ഇവിടെ ഇരുന്നാൽ എന്താ പണി? ഉപലഭ്യത്വം ഇവിടെ ഇരുന്നുകൊണ്ട് അറിയും. സർവത്തെ അറിയുന്നു, ജാഗ്രസ്വപ്നങ്ങളിലൂടെ തന്നെ അറിയുന്നു, തൻ്റെ ചുറ്റുപാടുകളെ അറിയുന്നു, വിശാലമായ പ്രപഞ്ചത്തെ അറിയുന്നു. ഇങ്ങനെ ഇരുന്നറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനാണ് പ്രവേശം എന്ന് പറയുന്നത്. ചിലടത്ത് പറയും ഇത് ബന്ധനമാണ് എന്ന് പറയും, ചിലടത്ത് പറയും ഇത് സംസാരമാണ് എന്ന് പറയും, ചിലടത്ത് ഇതാണ് സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയും. ഇങ്ങനെ പലതരത്തിൽ പറയും. പ്രവേശത്തെ ഇങ്ങനെ എടുക്കുന്നു. അപ്പോൾ ആ നിസ്ഥലമായ അവസ്ഥയിൽ നിന്ന് ഈ ചഞ്ചലമായ അവസ്ഥയിലേക്ക് വന്നു, ഇതാണ് അനുപ്രവേശം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അതെങ്ങനെ വരുന്നു അതിനടുത്ത് പറയുന്നു. ഇത് വളരെ നീണ്ട വ്യാഖ്യാനമാണ്, വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നു. അതുകൊണ്ടാണ് ഭാഷകാരൻ ഇത്രയും വിശദമായി ഇതിനെ വ്യാഖ്യാനിച്ചത്. തദ്ഭേദം തർഹി അവ്യാകൃതമാസീത് നാമരൂപാഭ്യാമേവ വ്യാകൃതാസോ നാമ അയം ഇതം രൂപയിതി തദിദമുപ്യദർഹി നാമരൂപാഭ്യാമേവ വ്യാകൃതേ അസോ നാമ അയം ഇതം രൂപയിതി സ ഏഷ ഇഹ പ്രവിഷ്ടഃ. അതാണ് സ ഏഷ ഇഹ പ്രവിഷ്ടഃ. ഈ ഭാഗമാണ് കൂടുതൽ വ്യാഖ്യാനിച്ചത്. അവനിവിടെ പ്രവേശിച്ചിരിക്കുന്നു. ആ പ്രവേശം എന്ന് പറയുന്നത് ഇത് തന്നെ, ഈ അനുഭവം തന്നെ എന്നാണ് അതിനെ ഉപസംഹരിച്ചത്. എങ്ങനെ ആ പ്രവേശം, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. ആ നഖാഗ്രേഭ്യോ യഥാക്ഷുരക്ഷുരധാന അവഹിത സ്യാ വിശ്വംഭരോ വാ വിശ്വംഭരകുലായേ തന്ന പശ്യന്തി എന്നെടുത്ത് പറയുന്നു. ആ നഖാഗ്രേഭ്യോ നഖാഗ്രമര്യാദ ആത്മനശ്ചൈതന്യം ഉപലഭ്യതേ. ഇവിടെ പ്രവേശിച്ചു അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നഖാഗ്രമര്യാദ എന്ന് വെച്ചാൽ, ഈ ശരീരം മുഴുവൻ എന്താണ്, ശിരസ് മുതൽ പാദം വരെ ആ പാദമസ്തകം എല്ലാം പറയാറുണ്ട്. അതുപോലെ ആത്മനശ്ചൈതന്യം, സ്വരൂപപ്രകാശം, ബോധം, ഇതാണ് ആത്മചൈതന്യം എന്ന് പറയുന്നത്. അതനുഭവപ്പെടുന്നുണ്ട്, ഈ ശരീരത്തിൽ തന്നെ അനുഭവപ്പെടുന്നു, മനസ്സിലൂടെ അനുഭവപ്പെടുന്നു. ആ ബോധമാണ് ഇതിനെല്ലാം അറിയുന്നത്. ആ ബോധമാണ് ഈ ശരീര സംബന്ധിയായിട്ടുള്ള എല്ലാ വികാരങ്ങളെയും അനുഭവിക്കുന്നത്. ആ ബോധമാണ് മനസ്സംബന്ധിയായിട്ടുള്ള വികാരങ്ങളെ അനുഭവിക്കുന്നത്. സുഖം ദുഃഖം ഈ രൂപത്തിൽ അതിനെ ഈ ശരീരത്തോട് ബന്ധപ്പെടുത്തി മാനസിക ധർമ്മങ്ങളെ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ബോധമാണ്. ഈ പ്രവേശം എന്ന് പറയുന്നത് അതാണ് എന്ന് വിശദീകരിക്കുകയാണ്. തത്ര കഥമേവ പ്രവിഷ്ട, ഇതെങ്ങനെ പ്രവേശിച്ചിരിക്കുന്നു ദൃഷ്ടാന്തത്തിലൂടെ പറയുന്നത്. യഥാ ലോകേ ക്ഷുരധാനേ ക്ഷുരോധ്യേതേ അസ്മിൻ ക്ഷുരധാനം തസ്മിൻ നാപിതഃ അപസ്കരാധാനേ ക്ഷുരോ അന്തസ്തുപലഭ്യതേ. കത്തി, ക്ഷൗരകത്തി, ക്ഷൗരം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന കത്തി. ക്ഷുരധാനി, അത് വയ്ക്കുന്ന കൂട് പഴയകാലത്ത് പ്രത്യേക ഒരു കവറിനകത്ത് അത് വയ്ക്കും. ധ്യേതേ അസ്മിൻ ഇതി ക്ഷുരധാനം എന്ന് വയ്ക്കുന്ന തസ്മിൻ നാപിത ക്ഷൗരം ചെയ്യുന്നവൻ. അപസ്കരാധാനി, അത് ഇരിക്കുന്ന ഇടം, അതിനാണ് അപസ്കരം എന്ന് പറയും. വയ്ക്കുന്ന ഭാഗം ഒരു കൂട്ടിനകത്ത് അതിട്ട് വയ്ക്കുന്നു. ക്ഷുരോ അന്തസ്ഥ ഉപലഭ്യതേ, അവൻ അതെടുത്ത് ഉപയോഗിക്കുന്നു, പിന്നീട് അതിനെ തിരിച്ച് അതിനകത്തേക്ക് വയ്ക്കുന്നു. അവഹിത പ്രവേശിത സ്യഥ, എങ്ങനെയാണോ അത് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുന്നു, പിന്നെ അത് പുറത്തേക്ക് വരുന്നു. ആ ഒരു ഉദാഹരണത്തെ എടുത്ത് പറയുന്നത്, ഒന്ന് അത് ഒരു കൂടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു, പിന്നെ അത് പ്രകടമാകുന്നു എന്ന് കാണിക്കാൻ വേണ്ടി. അതുപോലെ ഈ ചൈതന്യം ഈ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നു, അവിടെ നിന്ന് അത് പ്രകടമാകുന്നു, വ്യാപിച്ചിരിക്കുന്നു. എന്തിനാ അത് പുറത്തെടുക്കുന്നത്? അതുകൊണ്ടുള്ള ജോലി ചെയ്യുന്നതിന് വേണ്ടി. അതുപോലെ ഈ ചൈതന്യം ഇങ്ങനെ പുറത്തു വരുന്ന എന്തിന്? ഇതിനേക്ക് ഗ്രഹിക്കുന്നതിന് വേണ്ടി. അതിൻ്റെ സ്വഭാവം എന്താണ്? ചേരിക്കുക. ബോധത്തിൻ്റെ സ്വഭാവം എന്താണ്? ഗ്രഹിക്കുക. അത്തരം ചില സമാനതകളുള്ളത് കൊണ്ട് അതിനെ എടുത്തു പറയുന്നു. ഇനി സർവ്വസാധാരണമായ ഉപായം എന്നുള്ളതിനൊക്കെ അതിനെ എടുത്തു പറഞ്ഞു. ഇനി അതിനും വ്യക്തമായ ഉദാഹരണം സദാ പറയുന്ന ഒന്നാണ്. യഥാവ വിശ്വംഭരോ അഗ്നി വിശ്വസ്യ ഭരണാ വിശ്വംഭര, വിശ്വത്തെ ഭരിക്കുന്നവൻ, ഈ വിശ്വത്തെ എല്ലാം സ്വാധീനമാക്കി വെച്ചിരിക്കുന്നു. ജഗത്തെല്ലാം അഗ്നിക്ക് അധീനമാണ്. അഗ്നി, തേജസ് ഊർജം എന്നെല്ലാം നമ്മൾ പറയും, അതിനധീനമല്ലേ ജഗത്തെല്ലാം. ആദിത്യൻ അഗ്നി സ്വരൂപനാണ്, ആദിത്യനതീതമല്ല ഇതല്ല. അതിനത് ഭൗതികമായി ചിന്തിച്ചാൽ ജഗത്തിനെ ഭരിക്കുന്നവനാണ് അഗ്നി. ജഗത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം അവൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത്, അവൻ തന്നെയാണ് ഇതിനെല്ലാം നിലനിർത്തുന്നത്, എല്ലാത്തിനെയും അവസാനം സംഹരിക്കുന്നത് അവൻ തന്നെ. അതാണ് അതിനെ വിശ്വംഭരൻ എന്ന് പറയുന്നത്. പരമാത്മാവിന്റെ പര്യായമാണ് വിശ്വംഭരൻ, വിശ്വത്തെ ഭരിക്കുന്നവൻ പരമാത്മാവ്, സൃഷ്ടിച്ച് സംഹാരങ്ങളെല്ലാം ചെയ്യുന്നവൻ, അതല്ലേ അഗ്നി ചെയ്യുന്നത്. ആ വിശ്വംഭരൻ, വിശ്വംഭരകുലായേ നീഡേ അഗ്നി കഷ്ടാദോ അവഹിതസ്യാ, എങ്ങനെയാണോ അഗ്നി അതിൻ്റെ ഇന്ധനത്തിൽ ഒളിഞ്ഞിരിക്കുന്നത്, വിറകിലും മറ്റും കഷ്ടാദികളും. എന്താണ് കുലായം എന്ന് പറഞ്ഞാൽ നീടം, കൂട് എന്ന് പറയും. പക്ഷിയുടെ കുലായം, പക്ഷിയുടെ മറ്റു കൂട്, അതുപോലെ അത് ഇരിക്കുന്ന സ്ഥലം. അതുപോലെ അഗ്നി എവിടെ ഇരിക്കുന്നു? അത് സർവവ്യാപിയായിരിക്കുന്നു. ഉദാഹരണമായിട്ട് എടുക്കാം വിറകും മറ്റും. അപ്പോൾ ഈ ജഗത്തിനെ ഭരിക്കുന്നവനാണ്, നിലനിർത്തുന്നവനാണ് അഗ്നിയെങ്കിലും അവനെന്ത് ചെയ്യുന്നു? ഈ ജഗത്തിലെ ഓരോ അംശത്തിലും അവൻ ഒളിഞ്ഞിരിപ്പുണ്ട്. കഷ്ടാദു അവഹിത, കഷ്ടാദികളെന്ന് ഒളിഞ്ഞിരിക്കും. ഏത് സമയം അവിടെ നിന്ന് അവൻ പ്രകടമാകും. പ്രകടമായി കഴിഞ്ഞാൽ അവൻ ഈ മൂന്ന് പണിയും ചെയ്യും, സൃഷ്ടി സ്ഥിതി സംഹാരം മൂന്നും ചെയ്യും. അഗ്നിയുടെ സ്വഭാവമാണ് പറയുന്നു. തത്ര ഹി സ മധ്യമാനപലഭ്യതേ, മന്ഥനം ചെയ്യുമ്പോൾ ഓരസ്ത്രീയും മറ്റും ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള പഴയകാലത്ത് അഗ്നി എടുക്കുന്നു യാഗത്തിനും മറ്റും, അവിടെ പ്രകടമാകുന്നു, അവിടെ ഉള്ളത് തന്നെ പ്രകടമാകുന്നു. തഥാച ക്ഷുര ക്ഷുരധാനേക ദേശീയ അവസ്ഥിത യഥാച അഗ്നി കഷ്ടാദു സർവതോവ്യാപ്യ അവസ്ഥിത. ഇത് സാമാന്യതോ വിശേഷ രണ്ട് തരത്തിലുള്ള ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷി അതിൻ്റെ കൂടിലിരിക്കുന്നത് അതൊരു എന്താണ്, ഒരു ഭാഗത്തിരിക്കുന്നു, ഒതുങ്ങിയിരിക്കുന്നു. അത് അതിൻ്റെ ഉള്ളിലൊരു ദേശത്തെ ഇരിക്കാൻ പറ്റും. അതാണ് നേരത്തെ പറഞ്ഞ അപസ്കാരം, ഒരു വിശേഷ ഭാഗത്തിരിക്കും. അഗ്നി അങ്ങനെയല്ല, അഗ്നി അകത്തും പുറത്തു വരും. അതിൻ്റെ അകത്തിരിക്കേണ്ട ആവശ്യമില്ല, പുറത്തുമുണ്ട്. അത് സർവവ്യാപിയായിരുന്നു, അതിൻ്റെ ഓരോ കണത്തിനും അത് വ്യാപിച്ചിരിക്കുന്നു. സാമാന്യ വിശേഷഭാവത്തിൽ അതിവിടെ പലതരത്തിൽ പറയാം. അവരീ ചൈതന്യ സാമാന്യ വിശേഷഭാവത്തിലിരിക്കുന്നു, സാമാന്യഭാവത്തിലിരിക്കുന്നു, സുഷുപ്തിയിൽ ഏകനായി നിശ്ചലനായി അടുത്ത പ്രകാശമായി, അല്ലെങ്കിൽ ഒരു തരത്തിലും വർണ്ണിക്കാൻ കഴിയാത്തവനായി സ്വപ്രകാശനായി, അങ്ങനെ അവിടെ ഇരിക്കും. എൻ്റെ സാമാന്യഭാവം അവിടെ ഈ വിശേഷഭാവങ്ങളൊന്നുമില്ല. ഞാൻ അജ്ഞനാണ്, ഞാൻ ബന്ധനസ്ഥനാണ്, എനിക്ക് മോക്ഷം നേടുന്നത്, ഇതാണ് വിശേഷഭാവങ്ങൾ, ഇതൊന്നുമില്ല. സുഷുതിയിൽ ആ ചൈതന്യം സാമാന്യഭാവത്തിലിരിക്കുന്നു, ഒരു തരത്തിലും നിർവചിക്കാൻ കഴിയാത്ത രീതിയിൽ, ഒരു തരത്തിലും വർണ്ണിക്കാൻ കഴിയാത്ത രീതിയിൽ, ഒരു തരത്തിലും ബുദ്ധിക്ക് വിഷയമാക്കാൻ കഴിയാത്ത രീതിയിലിരിക്കുന്നതാണ് അതിൻ്റെ സാമാന്യഭാവം. ജാഗ്രസ്വപ്നങ്ങൾ വന്നാലോ അത് വിശേഷഭാവത്തിൽ വരും. ഇവിടെ ഞാനായി, ദൃഷ്ടാവായി, ശ്രോതാവായി, മന്ദാവായി, വിജ്ഞാതാവായി, പല ഭാവത്തിൽ വരും. ഇവിടെ ബന്ധനസ്ഥനായി, പിന്നെ മുക്തനായി, ഇതൊക്കെ വിശേഷഭാവം, ഇത് ജാഗ്രത. ആ രണ്ട് പ്രത്യേകതകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ രണ്ട് ഉദാഹരണങ്ങളെ കൊടുത്തത്. സാമാന്യ വിശേഷഭാവത്തിലിരിക്കുന്നു അഗ്നി, അതിൻ്റെ സാമാന്യഭാവത്തിൽ സർവത്ര ഇരിക്കും. സൂര്യനും ചന്ദ്രനും ഭൂമിയിലും വിശേഷഭാവത്തിൽ സൂര്യനായും അഗ്നിയായും ജഠരാഗ്നിയായും എല്ലാ ഭാവത്തിലും ഇരിക്കും. അങ്ങനെ പറയാം. ഇനി സാമാന്യ വിശേഷഭാവത്തെ വേറെ തരത്തിലൂടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. സാമാന്യത സ്ഫൂർത്തി ആത്മനാദേഹം സഭ്യം, സാമാന്യഭാവത്തിൽ അചൈതന്യം ദേഹം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ചൈതന്യം എന്ന് പറയുമ്പോൾ പ്രാണൻ എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ ചൈതന്യം പലപ്പോഴും തിരിച്ചിരിക്കും പ്രാണനാണ്. പ്രാണശക്തി എന്നുള്ള തരത്തിലുള്ള ബോധശക്തിയായി ഈ ശരീരത്തിൽ അത്, ഉദാഹരണം പറഞ്ഞ സ്പർശനം എന്ന് പറയുന്ന ബോധം, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും അത് സ്പർശ പിന്നെ ബോധരൂപത്തിലിരിക്കുന്നു. ദർശനം, അതിനെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നു എല്ലാ ഭാഗങ്ങളെയും. ഇങ്ങനെ സർവരൂപത്തിൽ, സാമാന്യരൂപത്തിൽ ശരീരത്തിൽ ഇരിക്കുന്നു, ബോധരൂപത്തിൽ ഇരിക്കുന്നു. ഈ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം ഈ ശരീരത്തിൽ നമുക്ക് ആ ബോധമുണ്ടല്ലോ. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നുള്ള സംവേദനം അത് സദാ തൻ്റെ ഉള്ളിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഫുരണ രൂപത്തിൽ അതിരിക്കുന്നു. ഇനി വിശേഷിച്ച് മുമ്പിലിരിക്കുന്ന ഒന്നിനെ കാണുന്നതെങ്കിൽ അത് കാണുന്നവനായി, ശബ്ദത്തെ കേൾക്കുകയാണെങ്കിൽ കേൾക്കുന്നവനായി, അങ്ങനെ സാമാന്യ വിശേഷഭാവത്തിൽ, അങ്ങനെ പലതരത്തിലും പറയാം. അതിനുവേണ്ടി രണ്ട് ഉദാഹരണങ്ങൾ കൊടുത്ത് സാമാന്യ വിശേഷഭാവത്തിൽ ഇതാണ് ഈ അനുപ്രവേശം. ഈ അനുപ്രവേശത്തിലുള്ള ഈ അനുഭവം എന്ന് പറയുന്നത് വേറൊന്നുമില്ല, ഈ ജാഗ്രതത്തിൽ വന്നുള്ള ഈ സാമാന്യ വിശേഷ അനുഭവങ്ങളാണ്. അത് സൃഷ്ടിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വന്നതിന് ശേഷമുള്ള സാമാന്യത്തോ വിശേഷദിശ ദേഹം സവ്യാപ്യ അവസ്ഥിത ആത്മാ, അങ്ങനെ ഈ ശരീരവ്യാപിയായിരിക്കുന്നതാണ് ആത്മാവ്. പ്രത്യേക ചൈതന്യം അതിങ്ങനെ സ്ഫുരണരൂപത്തിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. തത്ര ഹി സപ്രാണനാദി ക്രിയാവാൻ ദർശനാദി ക്രിയാവാൻ സ്വലഭ്യത. രണ്ട് തരത്തിൽ മുഖ്യമായിട്ട്, ഒന്ന് പ്രാണനാദി വ്യാപാരങ്ങളോടുകൂടി, മറ്റൊന്ന് ദർശനാദി വ്യാപാരം കർമ്മേന്ദ്രിയ വ്യാപാരങ്ങളോടുകൂടി, അല്ലെങ്കിൽ ശരീര വ്യാപാരങ്ങളോടുകൂടി, മറ്റൊന്ന് ദർശന വ്യാപാരത്തോടുകൂടി, കാണുക കേൾക്കുക ജ്ഞാനേന്ദ്രിയ വ്യാപാരത്തോടുകൂടി, രണ്ടു തരത്തിൽ ഇരിക്കുന്നു. തസ്മാത് അത്രയും പ്രവിഷ്ടതമാത്മാനം പ്രാണനാദിക്കറവിഷ്ടം ന പശ്യന്തി ന ഉപലഭ്യതേ. അങ്ങനെ ഇവിടെ പ്രവേശിച്ചിരുന്നിട്ടും അവൻ്റെ ആ വാസ്തവ സ്വരൂപത്തെ തമാത്മാനം പറയും. ഇത് ആ സുഷുപ്തനായിരുന്നവനാണ് ഇവിടെ ഈ പ്രവൃത്തികളോടുകൂടിയിരിക്കുന്നത്, പ്രാണവ്യാപാരത്തോടും ദർശനം വ്യാപാരത്തോടും കൂടിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നു. ന ഉപലഭന്തി ന പശ്യന്തി, അറിയുന്നില്ല. ആരുടെ കുറ്റം? ആരുടെയും കുറ്റമല്ല, അത് അറിയുന്നില്ല. അവിടെ കേവലനായിരുന്നവനാണ് ഇവിടെ ഈ നാനാ വ്യാപാരങ്ങളിലിരിക്കുന്നവനെന്ന് അറിയുന്നില്ല. അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ തത്വജ്ഞാനം. എന്ന പശ്യന്തി ന ഉപലഭന്തി, നിന്നു അപ്രാപ്ത പ്രതിഷേധോയം തന്ന പശ്യന്തി ദർശനസ്യം. ഇവിടെ ഇപ്പോ അനുപ്രവേശത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഈ അനുപ്രവേശം? അത് പറഞ്ഞു. എന്താണ് ഈ ജാഗ്രസ്വപ്ന അനുഭവങ്ങൾ തന്നെയാണ് ഈ അനുപ്രവേശം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ സാക്ഷാത്കാരത്തെ കുറിച്ച് എന്താ പറയുന്നത്? എന്താ പശ്യന്തി എന്നും മറ്റും പറയുന്നു. നേഷദോഷ അത് പറയാം. സൃഷ്ടാദി വാക്യാനം ആത്മീകത്വ പ്രതിപത്യർത്ഥപരത്വ പ്രകൃതമേവ ദശ്യദശ. അത് നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായി ചർച്ച ചെയ്തു. ഇതെന്തിനു വേണ്ടി ഏകനായിരുന്നവൻ ഈ നാനാരൂപത്തെ എന്തിനു പ്രാപിച്ചു? ശ്രുതി അത് പറയുന്നു, ഏകനായിരുന്നു നാനാരൂപത്തെ പ്രാപിച്ചു. ഇവരുടെ സമാധാനം എന്താണ്? തൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി. ആ സാക്ഷാത്കാരം അവിടെ സംഭവിക്കത്തില്ല, സംഭവിക്കുന്നില്ല. ഇവിടെ സംഭവിക്കേണ്ടതായ സാക്ഷാത്കാരം അതിവിടെ തന്നെ സംഭവിക്കണം, വേറൊരിടത്ത് സംഭവിക്കത്തില്ല. ശ്രുതി സംഭവിക്കത്തില്ല, സമാധി സംഭവിക്കത്തില്ല, മറ്റെന്തെങ്കിലും ഒരവസ്ഥയിൽ തുരിയ അതീതത്തിൽ അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. അതിവിടെ തന്നെ സംഭവിക്കും. അതാണ് ശ്രുതി പറയുന്നത്. ശ്രുതി സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് അതിനു വേണ്ടിയാണ്. ഈ അനുപ്രവേശത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് വർണ്ണിച്ചിട്ട് എന്താ കാര്യം? സൃഷ്ടിയെക്കുറിച്ച്, സൃഷ്ടിയുടെ രഹസ്യത്തെ എന്തിനറിയണം? സൃഷ്ടിയുടെ രഹസ്യം തന്നെയാണ് സാക്ഷാത്കാരം. അതിൻ്റെ ഫലമാണ് പുരുഷാർത്ഥം. അതിനുവേണ്ടി പറയും ശ്രുതി. അതിനുവേണ്ടി പറയും, ആ നിർഗുണനായിരുന്നവൻ എന്തിനു ഈ ഭാവത്തെ പ്രാപിച്ചു? എന്തിനു ഈ അനുപ്രവേശമുണ്ടായി സാക്ഷാത്കരിക്കാൻ? എന്താ നിർഗുണത്തിൽ അവിടെ സാക്ഷാത്കാര സാധ്യമല്ല. ഇവിടെ സാക്ഷാത്കരിച്ചാൽ പുരുഷാർത്ഥ സിദ്ധിക്കും. ഇവിടെ ഈ ജാഗ്രതത്തിൽ പുരുഷാർത്ഥ സിദ്ധിക്കും. അത് ശ്രുതി എന്നുള്ള നിലയ്ക്ക് ഇവിടെ പറയും. സൃഷ്ടി എന്തിനു വേണ്ടി എന്നല്ല പറയുന്നു. ശ്രുതി എന്തിനങ്ങനെ പറഞ്ഞു എന്നാണ്? ശ്രുതി എന്തിനു സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു? ഫലത്തിൽ എന്താണ്? എന്തിനു സൃഷ്ടി എന്നാണ്? നിത്യമുക്തനിൽ എന്തിനു ഈ സൃഷ്ടി വന്നു? അതാണ് ഈ സൃഷ്ടി. അത് ഇതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടി? വേണ്ടി ചോദ്യം വരും. ആ ചോദ്യങ്ങൾ അവസാനിക്കുന്ന സ്ഥലം എവിടെയാണ്? കഴിഞ്ഞ ദിവസം. ഇതാണ് ഇതിൻ്റെ സ്വഭാവം. അവിടെയാണ് അത് അവസാനിക്കുന്നത്. അത് കേവലനായിരിക്കുക, അതതിൻ്റെ സ്വഭാവം. അനുപ്രവേശം എന്ന് പറയുന്ന ഈ അവസ്ഥയിലേക്ക് വരിക, അതതിൻ്റെ സ്വഭാവം. ഇവിടെ അത് സ്വസ്വരൂപത്തെ സാക്ഷാത്കരിക്കുക, അതതിൻ്റെ സ്വഭാവം. അങ്ങനെ അവൻ മുക്തനാകുക, അതും അതിൻ്റെ സ്വഭാവം. അതിന് പറഞ്ഞു അലാദത്തെ പോലെ അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അതിൻ്റെ സ്വഭാവം, അതിൽ പലതും ഇങ്ങനെ കാണുന്നു, ഇല്ലാത്തതെല്ലാം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നു, ഉള്ളതെന്താണോ അതിനെ മറയ്ക്കുന്നു. അതൊക്കെ ഇതിൻ്റെ സ്വഭാവം. അത് തന്നെ മായ എന്ന് പറയുന്നു. ആ സ്വഭാവത്തിൻ്റെ പേരാണ് അത് പറയുന്നതിന് പറയുന്നത്. ശ്രുതി വാക്യങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ്, ഈ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സൃഷ്ടിയാദി വ്യാഖ്യാനം ആത്മീകത്വ പ്രതിവർത്തനം, അല്ലെങ്കിൽ സൃഷ്ടി പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വേറെ വഴിയില്ല. ആ പരമാർത്ഥത്തെ എങ്ങനെ ബോധിക്കും? ആ ബോധിപ്പിക്കുന്ന ബോധിക്കേണ്ട രീതിയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വിശദീകരിക്കുന്ന രീതി ബോധിക്കുന്നു. ആ ബോധം അതിൻ്റെ പൂർണ്ണത അത് സംഭവിക്കുന്നു. എന്താണ് ബോധത്തിൻ്റെ അപൂർണത? ഈ ചോദ്യങ്ങൾ തന്നെ ആ ബോധത്തിൻ്റെ അപൂർണത, അപൂർണതയുടെ അടയാളമാണ് ഈ ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ അവസാനിച്ചത് ബോധിക്കണം. ഒരു ചോദ്യം ഇല്ലാതെ പറഞ്ഞു, നിശ്ചിന്തത വരണത്. അതിനു വേണ്ടിയിട്ടാണ് ഈ സൃഷ്ടി. അതാണ് ശ്രുതി പറയുന്നത്, പ്രകൃതമേവ തസ്യ. അതുകൊണ്ട് പറയുന്ന എന്താണ്, ഇവിടെ ഈ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് വേറെയാണ്, സാക്ഷാത്കാരം വേറെയാണ്, അങ്ങനെയൊന്നുമല്ല. ഇത് തന്നെയാണ് ആ ദർശനം. ഇവിടെ തന്നെയാണ് അതിൻ്റെ സാക്ഷാത്കാരം, പ്രകൃതമേവ തസ്യ ദർശനം. ഇവിടെ പറയുന്നത് ആ സാക്ഷാത്കാരത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി സാക്ഷാത്കരിക്കാൻ വേണ്ടി വേറൊരു സ്ഥലത്ത് പോകേണ്ട കാര്യമില്ല. സാക്ഷാത്കാരത്തെ കുറിച്ച് പറയുമ്പോൾ സാക്ഷാത്കരിക്കുക എവിടെ പോകും? അതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ രണ്ടാണെന്ന് ധരിക്കുന്നിടത്ത് അവൾ ഭാഷകാരൻ പറയും വ്യക്തമായിട്ട്. പക്ഷെ അത് സ്വയം വ്യക്തമാക്കാൻ ചെറിയ പ്രയാസമില്ല. ഇവിടെയും അത് വേറൊരു ഭാഷയിൽ പറയുന്നത്. ഈ പറയുന്നതൊക്കെ തന്നെയാണ് ഇതിൻ്റെ സാക്ഷാത്കാരം. പക്ഷെ പറയുന്നത് സാക്ഷാത്കാരമാണെന്ന് എനിക്ക് ബോധിക്കുന്നില്ല. എനിക്ക് എന്താ ആ ബോധനത്തിന് തടസ്സമായിരിക്കുന്നത്? അത് മാറുമ്പോൾ അത് സാക്ഷാത്കാരമായി മാറും. അശ്രവണം തന്നെ സാക്ഷാത്കാരം ഭാഷകാരെ അടുത്ത് പറയും. അത് വേറൊരു സാക്ഷാത്കാരമില്ല. അങ്ങനെ പറഞ്ഞാൽ മതി. ശ്രവണം സാക്ഷാത്കാരമാണെന്ന് ശ്രുതിയോ ആചാര്യനോ പറഞ്ഞാൽ പോലെ കേൾക്കുന്ന ശ്രോതാവിന് ബോധ്യപ്പെടണ്ടേ? ബോധ്യപ്പെടാത്തത് കൊണ്ടാണല്ലോ ഇത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ശ്രുതി. ബോധ്യപ്പെട്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമുണ്ട്? ബോധ്യപ്പെടുന്നില്ല എന്നറിഞ്ഞുകൊണ്ടാണ് ബോധ്യപ്പെടുത്തുന്നത്. പക്ഷെ ബോധ്യപ്പെടുന്നില്ല എന്നുള്ളത് സ്വാനം. എന്താ അതിന് തടസ്സങ്ങൾ? ആ തടസ്സങ്ങൾ മാറ്റുന്നതിനാണ് ബാക്കിയല്ല. ശ്രവണം കഴിഞ്ഞ് ബാക്കി എന്തൊക്കെ വരുന്നു അതെല്ലാം അതിന് വേണ്ടിയിട്ടാണ്. ഇത് ശ്രവണത്തിലാണത് ബോധ്യപ്പെടേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഈ പറയുന്നതും അതിനു വേണ്ടി തന്നെയാണ്, അതിൻ്റെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രകൃതമേവ തസ്യ ദർശനം. ഈ ശാസ്ത്ര ചർച്ചയിൽ സർവത്ര തത്വചിന്തയിൽ സർവത്ര അവിടെ വിഷയമൊന്നേ ഉള്ളൂ, സാക്ഷാത്കാരം. രണ്ടാമത് മറ്റൊന്നുമില്ല. മറ്റേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം വന്ന് അവസാനിക്കുന്ന ഈ സാക്ഷാത്കാരത്തിന്. എന്നാൽ സാക്ഷാത്കാരം ഒന്ന് മാത്രം പറഞ്ഞാൽ പോരെ, മതി. പക്ഷെ സാക്ഷാത്കരിക്കുന്നില്ലല്ലോ. അവിടെ ആ സാക്ഷാത്കാരത്തിന് എന്തെങ്കിലും വിഘ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റുന്നതിന് ബാക്കിയുള്ളതല്ല. അതുകൊണ്ട് വിശദമായ നീണ്ട ചർച്ച ഇങ്ങനെ പോകുന്നുണ്ടാണ്. അത് ശ്രീ പ്രമാണമനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. രൂപം രൂപം പ്രതിരൂപു ബഭൂവ സദസ്യ രൂപം പ്രതിചക്ഷണായ. എത്ര വ്യാഖ്യാനിച്ചു കഴിഞ്ഞാലും ശരി, അപൂർണമാകുന്ന ഒരു മന്ത്രമാണ് ഇരുമന്ത്രവർണ്ണ. ആ മന്ത്രം ഈ കാര്യമാണ് പറയുന്നത്. ഈ സർവവും ആ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്.
0: ഓം നമഃ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
2: Om Kaishvaravena Vesvajamaja Prajapadadada Savaruna Pradhadaya Varuna Pajana Muntale Svagamehe Pratyasthavayade Shambhaya Rudhan Niravadayata ప్రజాయమే దక్షిణాక్షిణా సోమాని ధృవతే పురోనాశకం దర్శవాలన్యుభవ